ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ 58:17. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠമാസം 29 കൊല്ലവർഷം 1201, മിഥുനം 5, 2026 June 19 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: വിദ്യാർത്ഥികളൊക്കെ ഒന്നൊന്നായി ക്ലാസ്സിലിരുന്നു കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ ശാന്തമായി പറഞ്ഞു, ഇന്ന് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് ഉത്തരം പറയണം. ഗുരുനാഥൻ പറഞ്ഞ കാര്യത്തിൻ്റെ പൊരുളറിയാതെ ആകാംക്ഷയോടെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു, മറ്റൊന്നുമല്ല മക്കളെ, എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ പേരാണ്. കുട്ടികൾ ഒന്നൊന്നായി അടുത്തു വന്ന് വസ്തു എന്താണെന്ന് നോക്കി, എന്നിട്ടിങ്ങനെ പറഞ്ഞു, അത് കശുവണ്ടിയാണ് സർ. തലകുലുക്കിക്കൊണ്ട് ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു, ശരി, കശുവണ്ടി തന്നെ. അതിൻ്റെ ഉള്ളിലെന്താണ് ഉള്ളതെന്ന് പറയാമോ? വിദ്യാർത്ഥികൾ ഒന്നിച്ചൊന്നായി ഉറക്കെ പറഞ്ഞു, അണ്ടിപ്പരിപ്പ്. ഗുരുനാഥൻ വീണ്ടും ചോദിച്ചു, പിന്നെ? കുട്ടികൾ അടുത്തു വന്ന് അണ്ടി വീണ്ടും പരിശോധിച്ചു, എന്നിട്ടിങ്ങനെ പറഞ്ഞു, അകത്ത് വേറെന്ത് സർ? ഒന്നുമില്ല. ഗുരുനാഥൻ്റെ ചോദ്യം വീണ്ടും, ഒന്നുമില്ലേ? വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ, ഒന്നുമില്ല സർ. ഗുരുനാഥൻ കുറച്ചു നേരം നിശബ്ദനായി. പിന്നെ കുട്ടികളെ വരിവരിയായി സ്കൂൾ പരിസരത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തൊട്ടടുത്ത ഒരു ചെടി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ മക്കളെ? യാതൊരു സംശയവും കൂടാതെ കുട്ടികൾ ഉറക്കെ ഉറക്കെ പറഞ്ഞു, കശുമാവിൻ തൈ. ഗുരുനാഥൻ വീണ്ടും, ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അവർ വീണ്ടും പറഞ്ഞു, വേറെന്ത്? കുറച്ചിലകളും വേരും, അത്ര തന്നെ. ഗുരുനാഥൻ കുട്ടികളെ വീണ്ടും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് തൊട്ടരികെ കണ്ട വൻമരം ചൂണ്ടിച്ചോദിച്ചു, ഇതെന്താ മക്കളെ? അത് കശുമാവാണ് സർ. അതിനകത്ത് വേറെന്തെങ്കിലും? മരത്തടി, വേര്, ഇല, അത്ര തന്നെ. ഗുരുനാഥൻ കുട്ടികളെയും കൂട്ടി തൊട്ടരികിലുള്ള വേറൊരു മരത്തിനരികിലേക്ക് നടന്നു. എന്നിട്ട് വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചു. വിദ്യാർത്ഥികൾ മരം നന്നായി നിരീക്ഷിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഇത് നേരത്തെ കണ്ട പോലെ കശുമാവ് തന്നെ സർ. പല ഭാഗങ്ങളിലായി അണ്ടിയും മാങ്ങയുമുണ്ട്. വേറെ ഒന്നുമില്ലേ? ഗുരുനാഥൻ, വേറെ ഒന്നുമില്ല. ഗുരുനാഥൻ വീണ്ടും, വേറെ ഒന്നുമില്ല. കുട്ടികൾ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഗുരുനാഥൻ ചോദ്യം ആവർത്തിച്ചില്ല. പിന്നെ എല്ലാവരെയും കൂട്ടി ക്ലാസ് റൂമിലെത്തി. എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ കയ്യിലിരുന്ന കശുവണ്ടി കാട്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ അണ്ടി കാണിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതെന്താ? അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ? എന്നാലത് മണ്ണോട് ചേർത്തപ്പോൾ കശുമാവായി. പിന്നെ മാങ്ങയും അണ്ടിയും ഉണ്ടായി അല്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെ മണ്ണോട് ചേർത്ത് വെച്ച് നന്നായി നനച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. കുട്ടികൾ ആകാംക്ഷയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഗുരുനാഥൻ വീണ്ടും, അതായത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് വസ്തുക്കൾ അണ്ടിക്കകത്ത് ഉണ്ട് എന്ന് ചുരുക്കം. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ അവ പുറത്തു വന്നു എന്ന് മാത്രം. നിങ്ങളും ഒരണ്ടിയായിരുന്നു ഒരു കാലത്ത്, പിന്നെ കുഞ്ഞായി കുട്ടിയായി, ഇനി നാളെ എന്നെപ്പോലെ വലുതാകും. കുട്ടികൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുനാഥൻ വീണ്ടും, ചിരിക്കണ്ട, ചിന്തിക്കണം. മണ്ണും നനവും കിട്ടിയപ്പോൾ അണ്ടിമരമായ പോലെ അറിവിൻ്റെ നനവ് കൊടുത്ത് നിങ്ങളും വളരണം. ശരീരമല്ല മനസ്സും. നമ്മൾ കാണുന്നതല്ല കാഴ്ചകൾ. കാഴ്ചകൾക്കും അപ്പുറം ഒരു ലോകമുണ്ട്. അത് കണ്ണിലൂടെയല്ല കാണുക, മനസ്സിലൂടെയാണ്. അതിന് അന്വേഷണത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ കൃഷ്ണമണിയും മനസ്സിൽ നമ്മൾ പ്രവർത്തിപ്പിക്കണം. അങ്ങനെ ആരോ ആയി ജീവിക്കുന്ന നമ്മൾ നാളെ സമൂഹത്തിൽ മറ്റാരോ ആയി ഉയർന്നു നിൽക്കും. സഹജീവികൾക്കത് കരുത്തും പ്രകാശവുമാകും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.

0: രാജീവ് ടി കെ പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈമിൽ അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധി മാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. 8:55 സംസ്ഥാന ബഡ്ജറ്റ് അവതരണത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം, 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:45 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം കേൾക്കാം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, കാൽപന്തോളം. 5:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 എന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങളാണ്. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:45 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:50 വയലും വീടും, കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയും ഭാവിയും. മലപ്പുറം ആത്മാ മുൻ പ്രോജക്ട് ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിലുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 9:15 ബജറ്റ് അവതരണത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ നടത്തിയ പ്രഭാഷണം. തുടർന്ന് പുസ്തകാവലോകനം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് കെ എസ് വെങ്കിടാചലം സംസാരിക്കുന്നു. 10:00 ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. ഡൽഹി പി സുന്ദരരാജൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ രാധാകൃഷ്ണൻ ഖടം. 11:00 ലളിതഗാനം. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് അയ്യപ്പ പണിക്കരുടെ അക്ഷരമൂർത്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.

മർത്യചരിത്രവിഹാരം അക്ഷരസംഘാത നിബദ്ധം മർത്യചരിത്രവിഹാരം വിരൽമാടിയൊതുക്കിയ വരകളിലുറയുന്ന പ്രഭാവം.

0: തിന്മകൾ തൻ കന്മഷമകലാൻ കണ്ടെത്തിയ പരിഹാരം, തിന്മകൾ തൻ കന്മഷമകലാൻ കണ്ടെത്തിയ പരിഹാരം.
1: അയ്യപ്പ പണിക്കരുടെ അക്ഷരമൂർത്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.
2: കാവ്യാഞ്ജലി.
3: ആകാശവാണി കോഴിക്കോട്, പ്രഭാതഗീതം. ആദ്യം അഫ്സൽ പാടിയത്.

0: സംസ്ഥാന നിയമസഭയിൽ പുതിയ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി ഡി സതീശൻ അവതരിപ്പിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. സദ്ഭരണം, സഹാനുഭൂതി എന്നതാണ് ബജറ്റിന്റെ പ്രമേയം. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമെന്ന് വിലയിരുത്തി ധനവകുപ്പ് ധവളപത്രം പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബജറ്റ് അവതരണം. അതുകൊണ്ടുതന്നെ സംസ്ഥാനം മുഴുവൻ ബജറ്റ് അവതരണത്തിനായി കാത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം മാധ്യമപ്രവർത്തക പിങ്കി ബേബി.
1: മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ബജറ്റിനെ കേരളത്തിലെ ഓരോ ജനങ്ങളും വലിയ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് കാത്തിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വളരുന്ന പൊതുകടം, വായ്പാ തിരിച്ചടവുകൾ, പെൻഷൻ ശമ്പളം പോലുള്ള വൻ ചെലവുകൾ എന്നിങ്ങനെ വലിയ വെല്ലുവിളികൾക്കിടയിൽ നിന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വരുമാന വർധനയ്ക്കാണ് സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ ജനങ്ങളുടെ ഭാരം ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂട്ടാനുമാകില്ല. ഇന്ധന വിലക്കയറ്റം മൂലവും സാധനങ്ങളുടെ വലിയ വിലക്കയറ്റം മൂലവും ഈ നാട്ടിലെ സാധാരണക്കാരെല്ലാം വലിയ ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ ഒരു സർക്കാർ നികുതി ഭാരം ആദ്യ ബജറ്റിൽ തന്നെ കൂട്ടുക എന്നുള്ളത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ചതിയാണ്. ഒരു നികുതി വർധന എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഇടയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നികുതി ഭാരം കൂട്ടാതെ തന്നെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. നികുതി പിരിവിന്റെ കാര്യക്ഷമത കൂട്ടാൻ അല്ലെങ്കിൽ നികുതി സംവിധാനത്തെ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിലേക്കുള്ള റോഡ് മാപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന്. അതായത് കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ അമേരിക്കയിലും ജർമ്മനിയിലും ജപ്പാനിലും യു എസിലും എല്ലാം വളരെ ഉന്നത ജോലികൾ ചെയ്ത് അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ക്വാളിഫൈഡായ, ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ഏറ്റവും മിടുക്കരായ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ കുടിയേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ യുവ പ്രൊഫഷണലുകളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ, അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയുടെ വേഗം കൂട്ടാൻ, നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ശമ്പളവും ജീവിത നിലവാരവും ഇവിടെ ഉറപ്പാക്കിയാൽ മാത്രമേ കേരളത്തിന്റെ യുവത നാട്ടിൽ നിൽക്കുകയുള്ളൂ. സാധാരണക്കാർക്ക് ഒരുപാട് പദ്ധതികൾ അധികാരം ഏറ്റെടുത്ത് അന്ന് തന്നെ വി ഡി സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി ബസ് സർവീസ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ്, ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെയുള്ള ഒട്ടേറെ ജനകീയ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾക്കുള്ള ചെലവ് സർക്കാർ എങ്ങനെ കണ്ടെത്തും എന്ന ഒരു വ്യക്തത ഈ ബജറ്റിൽ കേരളത്തിലെ ഓരോ ജനതയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനം അധികാരം ഏറ്റെടുത്ത് അന്ന് തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അത് ഒരു വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പാണ്. ജപ്പാൻ മാതൃകയിൽ കേരളത്തിലെ വയോജനങ്ങളെ സംരക്ഷിക്കും, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ പ്രായമേറിയ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ അതിനൊരു വ്യക്തമായ രൂപരേഖ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്.
0: കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയെ ശക്തമാക്കാൻ കാർഷിക വ്യാവസായിക സേവന മേഖലകളിൽ എന്തെല്ലാം പദ്ധതികളാവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു.
2: UDF സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ ധവളപത്രത്തിലൂടെയും മറ്റും വ്യക്തമാക്കപ്പെട്ടതുപോലെ നേരത്തെ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിന്റെ റിവൈസ്ഡ് ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുക. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 30,000 കോടി രൂപയുടെ പ്ലാനായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ 20,500 കോടി രൂപ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രതീക്ഷിച്ചിരുന്നതെന്ന് ബഡ്ജറ്റിൽ വരവ് ഇല്ല. അപ്പോൾ 10,000 കോടി രൂപയുടെ ഒരു പ്ലാൻ

0: മാത്രമായിട്ട് ഇതിനെ ചുരുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടുന്ന അധിക ധനസമാഹരണം സംസ്ഥാന സർക്കാർ നടത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ 20,500 കോടി രൂപ ഷോർട്ടാണ്. അതുകൂടാതെ KSRTC കൊടുക്കേണ്ട 800 കോടി രൂപ വനിതാ യാത്രയുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർ, അംഗനവാടി, മറ്റ് കാര്യത്തിലുള്ള ചെലവ്, ഇതെല്ലാം കൂടെ കൂട്ടി വേറെ ഒരു 10-2,000 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് ഓൾറെഡി സംസ്ഥാന സർക്കാർ എടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ രീതിയിൽ ധനസമാഹരണം എങ്ങനെ എന്നുള്ളതാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ഉറ്റുനോക്കുന്ന കാര്യം ഒരു ബഡ്ജറ്റ് പെർസ്പെക്റ്റീവിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് ഒരു ഭാവനയുള്ള പദ്ധതി, ഒരു റോഡ് മാപ്പ് പ്രത്യേകിച്ച് 1 വർഷം എന്നുള്ള രീതിയിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നത് വിറ്റഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഐഡിയോളജിക്കലി ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ ഒരു വൺ ടൈം കോസ്റ്റ് ജനറേഷൻ മാത്രമാണ്. അതല്ലാതെ നമുക്ക് സ്ഥിരമായി വരുമാനം നേടിത്തരുന്ന എന്ത് പദ്ധതികളിലേക്കാണ് സർക്കാരിന് നമ്മളെ നയിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. സർക്കാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ചില കാര്യങ്ങൾ, തോട്ടം മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് പരിശോധിച്ച ശേഷം പ്രതികരിക്കേണ്ടതുണ്ട്. 2, പോർട്ട് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി തുറമുഖം വകുപ്പ് ഏറ്റെടുത്തത് മുതൽ അങ്ങനെ ചില നീക്കങ്ങൾ, അതിനെക്കുറിച്ചുള്ള സംസാരം വായുവിലുണ്ട്. പക്ഷെ ഇതൊന്നും വളരെ പെട്ടെന്ന് കേരളത്തിന് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് വരുന്ന പദ്ധതികളാണ് എന്ന് തോന്നുന്നില്ല. കേരളത്തിന്റെ കാർഷിക സമ്പത്ത്, തെങ്ങ്, പ്ലാവ് മുതലായവയെ ഊന്നിക്കൊണ്ട് പരമ്പരാഗത വ്യവസായ മേഖലകളെ എങ്ങനെ റിജുവിനേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി മാറി മാറി വന്ന സർക്കാർ അതിനെ തമസ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കശുവണ്ടി പുറത്തു നിന്ന് വന്ന് കൊല്ലം തുടങ്ങിയ മേഖലകളിൽ അൺസ്കിൽഡ് ലേബർ എന്ന് പറയാവുന്ന തല്ല് മേടിച്ച ശേഷം വീണ്ടും കയറ്റി അയക്കപ്പെടുകയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഒരു ഉൽപാദന മേഖലയെ എങ്ങനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, ഉൽപാദക സഹകരണ സംഘങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമോ എന്നൊക്കെയുള്ളതാണ് ഞാൻ വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ബഡ്ജറ്റ് വന്നതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്.
1: സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനെതിരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു ഗവൺമെന്റായി മാറാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ:
2: ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ. പ്രധാനപ്പെട്ടതായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1, ധവളപത്രത്തിൽ പറഞ്ഞ ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാകുമോ? 2, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് UDF വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടികൾ നടപ്പിലാക്കണം. ഉദാഹരണത്തിന്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 രൂപയുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? ഇനി 3, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി, ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം. ഇപ്പം നമ്മുടെ കോളേജുകളിൽ ഇപ്പം കുട്ടികളില്ല. പല ആർട്സ് കോളേജുകളും അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ റിസർച്ചും ഇന്നോവേഷനും അതിനുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷണലൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 3, വേണ്ടുന്നത് ഒരു ജോബ് വാച്ച് ടവർ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്, അത് നമ്മൾക്കറിയാം. നമ്മൾ ജോലികൾ കിട്ടാത്തവർക്ക് അവിടെ പോയി പേ രജിസ്റ്റർ ചെയ്യാം. ഗവൺമെന്റിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അവരെ അറിയിക്കും. ഇപ്പോഴും അതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഇപ്പം ഇനിയും വേണ്ടുന്നത് ഒരു ഗ്ലോബൽ വാച്ച് ടവർ ആണ്. അതായത് ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ലേബർ മാർക്കറ്റിൽ തൊഴിലാളികൾ തൊഴിൽ കിട്ടാനുള്ള മേഖലകൾ ഏതൊക്കെയാണ്, പുതിൽ തൊഴിൽ സാധ്യതകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിനു വേണ്ടുന്ന രീതിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുക. പിന്നെ ഇതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? 1, നമ്മളുടെ റവന്യൂ മൊബിലൈസേഷനാണ്. അതായത് നമ്മുടെ പിന്നെ വാണിജ്യ ടാക്സുകൾ, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതിലൊക്കെ ഉള്ള ചോർച്ച തടഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ വികസനത്തിനല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നേക്കണം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂവിൽ നിന്നും 77% ചെലവഴിക്കുന്നത് നമ്മുടെ ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനുമാണ്. അതിന്റെ അർത്ഥം എന്താ? ബാക്കി 23% കൊണ്ട് വേണം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്താൻ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് മാറ്റണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അരിയേഴ്സ് ഒക്കെ സ്റ്റാഗർ ചെയ്യുക. നമുക്ക് 500,000 കോടി രൂപയുടെ പൊതു കടമുണ്ടെന്നാണ് പറയുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ചെറിയ ടേമിലേക്കുള്ള ഷോർട്ട് ടേം ലോൺസ് ഒക്കെ മാറ്റി ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ലോങ് ടേം ലോൺസ് ആക്കി മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേണ്ടുന്നത് എന്താ? നമ്മുടെ PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, അതെല്ലാം

0: ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. കാരണം ഇൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളത്, 130-ൽ അധികം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഇത്രയും സ്ഥാപനങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് മെർജ് ചെയ്യണം, ചിലത് പ്രൈവറ്റൈസ് ചെയ്യണം, ചിലത് അടച്ചു പൂട്ടണം. അതിനൊക്കെ വളരെ ധീരമായ നടപടികളാണ് വേണ്ടുന്നത്, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ കമ്മീഷനുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ, കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, ബാലാവകാശ കമ്മീഷൻ, സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ, ഇങ്ങനെ തന്നെ 4-5 കമ്മീഷനുകളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ഒരു യൂണിഫൈഡ് ഫാമിലി വൾനറബിൾ ഗ്രൂപ്പ്സ് കമ്മീഷൻ എന്നാക്കുകയാണെങ്കിൽ ഒരുപാട് ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അത് ഏറ്റവും അത്യാവശ്യമായിരിക്കുകയാണ്. ഇതിന് ഒരു പുതിയ ദിശ കണ്ടെത്താനായിട്ട് പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നാണ് നമ്മളെല്ലാം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: ജനങ്ങൾക്കുമേൽ വലിയ നികുതി ഭാരമോ കടബാധ്യതകളോ ഇല്ലാതെ സമാധാനപരമായി ജീവിതം മുന്നോട്ടു പോവാൻ ആവശ്യമായ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻ സർക്കാരിന്റെ നയങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാവുമോ അതോ അതിന്റെ തുടർച്ച തന്നെയാവുമോ ഈ ബജറ്റ് എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം കാലാനുസൃതമായി എല്ലാ മേഖലകളിലും നയപരമായ മാറ്റങ്ങൾ വരുത്തുക വഴി കേരളത്തെ ഇനിയും മുന്നോട്ടു നയിക്കുന്ന ഒരു ബജറ്റാണ് പുതിയ സർക്കാരിൽ നിന്നും ഏവരും പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: മാനാഞ്ചിറ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയിൽ രാവിലെ 10 മണിക്ക് ക്വിസ് മത്സരവും പുസ്തക വായനാ ചരിത്ര പ്രദർശനവും. ലൈബ്രറിയിലെ മികച്ച വായനക്കാർക്ക് ആദരം വൈകിട്ട് 5:30. കുതിരവട്ടം ദേശഭൂഷണി വായനശാലയിൽ ലൈബ്രറി കൗൺസിൽ വായന പക്ഷാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം 3 മണിക്ക്. ഗാന്ധി റോഡ് സന്മാർഗദർശിനി ലൈബ്രറി വായന ദിനാചരണവും അവാർഡ് വിതരണവും വൈകിട്ട് 5:30. കല്ലായി റോഡ് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിൽ EPFO കോഴിക്കോട് റീജിയണൽ ഓഫീസിൻ്റെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവൽക്കരണവും വൈകുന്നേരം 4:30. ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനും നിലവിൽ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന്.

നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ

0: ആദ്യ ബജറ്റ് ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽ

ക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവെച്ചു.

0: കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെ എസ് ഇ ബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ കെ എസ് ഇ ബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാട കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. ഭാരത ഫ്രാൻസയോഃ ആർത്ഥിക ഔദ്യോഗിക സഹകാരം പ്രഗാഢം കർത്തും പ്രയത്നസ്യ ഭാഗരൂപേണ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യ നേതൃഭിഃ സഹ അനേകാനി ഉച്ചസ്തരീയ മേളനാനി വിഹിതാനി. പ്രധാനമന്ത്രി പാരീസ് നഗരെ മിസ്ട്രൽ AI സംസ്ഥായാഃ സഹ സംസ്ഥാപകേന മുഖ്യ കാര്യകാരി അധികാരിണ്യാ സഹ ആർത്ഥർ മെൻഷ് ഇത്യനേന സഹ അപി മിലിതവാൻ. സാമാജിക

0: വിരുന്നുകാരുമായും സംവദിക്കുന്ന നഗരം, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കണ്ണാടിയിലെന്ന വണ്ണം പ്രതിഫലിപ്പിക്കുന്ന നഗരം, ഇങ്ങനെ പലരും പല തലങ്ങളിലാണ് ഈ നഗരത്തെ ചേർത്തു പിടിക്കുന്നത്. കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി തന്റെ പ്രിയ നഗരത്തെ വിവരിക്കുമ്പോൾ, കാപട്യമില്ലാത്ത മനുഷ്യരും സ്വാദിഷ്ടമായ ഭക്ഷണവും സ്ത്രീകൾക്ക് സുരക്ഷിത സഞ്ചാരം നൽകുന്ന വഴികളും അതിൽ നിറയും. ഇന്ന് ആ അനുഭവങ്ങൾ കേൾക്കാം.
1: ഞാൻ കോഴിക്കോട് വന്നത് 2000-ലാണ്. എൻ്റെ സ്വദേശം തലശ്ശേരിയാണ്. കുട്ടികളൊക്കെ നാട്ടിൽ പഠിക്കുന്നതുകൊണ്ട് ഒരു വർഷം ബാച്ചിലർ എന്നുള്ള ലൈഫായിരുന്നു. ഇൻഫാക്ട് കാരണം അപ്പോൾ ഞാൻ ചാലപ്പുറത്ത് ഒരു ലോഡ്ജിൽ ഒരു വർഷം അവിടെ താമസിച്ചു. പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിലാണ് ഞാൻ കോഴിക്കോട് ഫാമിലീനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ കോഴിക്കോട് വേദവ്യാസ ഇതിൽ ചേർത്തു. അപ്പോൾ അതിനുശേഷം ആണ് ഞാൻ ഫാമിലിയായിട്ട് കോഴിക്കോടുകാരനായത്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരാനുള്ള ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അതേസമയം തന്നെ എൻ്റെ ജോലിയുടെ കമ്പൽഷന് വന്നു. ഞാനവിടെ ഒരു ഏകദേശം 15 വർഷത്തോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പ്രൊഫഷണൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ മേലെ നിന്ന് നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മേലേക്ക് വരാൻ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് വെരി കംഫർട്ടബിൾ ഓവർ ദ ഇറ്റ്സ് എ സോർട്ട് ഓഫ് കമ്പൽഷൻ. അപ്പോൾ കമ്പൽഷൻ വന്നെങ്കിലും ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചൊരു നഗരമായിരുന്നു. അപ്പോൾ അത് കമ്പൽഷൻ ബിക്കം എ റിയാലിറ്റി. അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്. ഞാൻ ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു സെയിൽസിലുള്ള സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ അഹമ്മദാബാദിലുള്ള സമയത്ത് എൻ്റെ വൈഫ് മാത്രം വീട്ടിൽ, കുട്ടികൾ രണ്ടുപേരും പുറത്ത്, അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ അടുത്ത് ഒരു VRS എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഭാഗ്യവശാൽ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് വരാനുള്ള തിരിച്ചു വരാനുള്ള കാരണം. ആ ഫീൽഡിലേക്ക് പോയി കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസവും വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ജോലി. അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതായ സമയത്താണ് കോഴിക്കോട് വന്നത്. അതൊരു സ്കൂളിൻ്റെ എക്സ്കർഷനായിട്ട് സംബന്ധിച്ച് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അതിനുശേഷം കോഴിക്കോട് വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് പോകാമെന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാനൊരു കോഴിക്കോടുകാരനായി. ഈ നഗരത്തോട് എന്നെക്കാട്ടും കൂടുതൽ അവർ എൻ്റെ വൈഫായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ കോഴിക്കോട് വന്നപ്പോഴും പലരും നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ടച്ച് ചെയ്തിട്ട് പോകും. അതൊരു നല്ല അനുഭവമായിരുന്നു. ഇവിടെയായിരുന്നു മെഡിക്കൽ കോളേജ്. നാട്ടിൽ നിന്നുള്ള പല ആൾക്കാരും അവർക്ക് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ബാക്കി സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അതൊരു ശല്യമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. കാരണം നാട്ടിൻപുറത്തുള്ള ആ സ്നേഹമുണ്ടല്ലോ, ആ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വാസ് എൻജോയിങ് ആക്ച്വലി. അതൊരു നല്ല അനുഭവമായിരുന്നു. അവസാനം കോഴിക്കോട് അത് കഴിഞ്ഞ് ഞാൻ ഫർദർ ആയിട്ട് അഹമ്മദാബാദിലേക്ക് മൂവ് ചെയ്തപ്പോഴും പിന്നെയും കോഴിക്കോടേക്ക് എങ്ങനെയെങ്കിലും വരണം. എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ സ്വന്തം കീശയെന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഒരു കോഴിക്കോടുകാരനായി. കുറേയധികം നന്നായിട്ടുള്ള സിറ്റിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പല അപകടങ്ങളും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്ലോ ആക്ച്വലി. ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു സിറ്റി ആയിട്ട്. കാരണം ഞാനിപ്പോൾ അടുത്ത് തന്നെ ഇപ്പം ബാംഗ്ലൂർ തന്നെ അടുത്ത് പോയപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ഉള്ളത്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫാ ബെറ്റർ. പിന്നെ രണ്ടാമത് ഇപ്പം മഴക്കാലത്ത് ഇപ്പോൾ ഓട ശുചീകരണം അതൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ആ റോഡ് സൈഡിൽ കുറച്ചും കൂടെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. പിന്നെ പഴയ ചരിത്ര സ്മാരകങ്ങൾ അതൊക്കെ, നമ്മുടെ കോംട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടെ പുനരുദ്ധരിക്കണം എന്നുള്ള, അതൊക്കെയാണ് എൻ്റെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതികൾ. കോഴിക്കോട് അന്നും ഇന്നും ജനങ്ങൾ സ്നേഹമുള്ള ജനങ്ങളാണ്. മനസ്സിൽ കാപട്ടിയില്ലാത്ത ഒരു നാട്ടുംപുറം നഗരത്തിൽ പറിച്ചു നട്ടതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ഓൾ ലവബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് റിയലി ഐ വാസ് എൻജോയിങ്. അത് നമ്മൾക്കും ഒരു മനസ്സ് തുറന്ന് അവരുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല അനുഭവമായി എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. കോഴിക്കോടിനെ സംബന്ധിച്ച് കുട്ടികൾ രണ്ടുപേരും പഠിച്ചു. അവർ ഒരാൾ ചെന്നൈയിലേക്ക് ജോലിക്ക് പോയി, മറ്റേ ആൾ കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. വൈഫ് ഇവിടെ ഒറ്റക്ക്. എങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷിത നഗരമാണ്. രാത്രി വരെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നൊരു നഗരം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചില വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ സ്ത്രീക്കെതിരെയുള്ള അതിക്രമണങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് കോഴിക്കോട് ഞാൻ ആ രീതിയിലുള്ളൊരു ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അത്രയും സുരക്ഷിതമായിട്ടാണ്

0: എനിക്ക് തോന്നിയിട്ടുള്ളത് അവരും അരീതി തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫ് തന്നെ ഒരു 4-5 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അമ്പലത്തിൽ പോകുന്നതും ഇത്രയും സുരക്ഷിതമായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് നല്ലൊരു നഗരം തന്നെയാണ്. പിന്നെ എന്നെ കോഴിക്കോട് ഏറ്റവും കൂടുതലായിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ ഒരു ഭക്ഷണ പ്രിയാണെന്നുള്ള രീതിയിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണമാണ്. ഇൻഫാക്റ്റ് ഒരു പാവപ്പെട്ടവനും ധനികനും ഒരേമാതിരി ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നഗരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോസ്റ്റ്ലി ഇതായിട്ടുള്ള ഡിഷസ് വേണമെങ്കിൽ ആ രീതിയിലും കിട്ടും. സാധാരണ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കണമെങ്കിലും അതും കഴിക്കുന്ന ഒരു നഗരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ വൃത്തിയുള്ള ഒരു നഗരമാണ്. പിന്നെ നമ്മുടെ സമയം ചെലവഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച്, മാനാഞ്ചിറ, സരോവരം ആ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഫാക്റ്റ് ഒരു ചരിത്രം ഉറങ്ങുന്നൊരു നഗരം എന്നൊക്കെ പറയാമല്ലോ. കുറ്റിച്ചിറ, മിഷാപ്പള്ളി, തളി ക്ഷേത്രം, വളയനാട് ക്ഷേത്രം, പിന്നെ സാമൂതിരിയുടെ നാട് എന്നുള്ള ആ ഒരു പ്രത്യേകതയും കൂടെ ഇതുണ്ടല്ലോ. പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ വിദ്യാഭ്യാസ സൗകര്യം, ചികിത്സാ സൗകര്യം, വലിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, പിന്നെ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഇവിടെ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആസ് വെൽ എസ് മലബാർ മെഡിക്കൽ കോളേജ്. പിന്നെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് തന്നെയാണ് IIMK. എഞ്ചിനീയറിംഗ് കോളേജ്, NIT, ദെൻ സുഗന്ധവിള കേന്ദ്രം. ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും കോഴിക്കോടും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ടുള്ള ആർക്കും ജീവിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം തന്നെയാണ് കോഴിക്കോട്. അപ്പോൾ അത് എന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കോഴിക്കോട് വിട്ടുപോകാൻ ചിന്തിക്കാൻ പറ്റാത്തത് ആ രീതിയിൽ കാണുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പോരായ്മ പറഞ്ഞ് കോഴിക്കോടിന് സ്ത്രീകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം അത് ഒരു പോരായ്മ തന്നെയാണ്. അതും കുറച്ച് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലും അവർക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ബീച്ച്, SM സ്ട്രീറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം രോഗികൾ വരുന്നതാണ്. അവിടെ നല്ലൊരു ഇതായിട്ടുള്ളൊരു കെട്ടിടം വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഈ കോഴിക്കോട് ഭയങ്കരമായിട്ട് വികസിക്കുന്നതിനനുസരിച്ചിട്ട് ആ ട്രാഫിക്കും ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ നഗരസഭയുടെ ബഡ്ജറ്റിലൊക്കെ കാണുന്ന ചില പ്രപ്പോസലാണ് ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബ് വരിക എന്നുള്ളത്. അത് എത്രയോ വർഷമായിട്ട് കടലാസ് കിടക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മോണോ റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ സർവീസ് കുറച്ച് കാലം മുന്നേ പറഞ്ഞിരുന്നു. അതും ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയായ ഒരു സാഗർമാല പദ്ധതി പറഞ്ഞിട്ട് തുറമുഖങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതും കോഴിക്കോടിൽ ഫീച്ചർ ചെയ്തിരുന്നു, ബേപ്പൂർ മുതൽ ബാംഗ്ലൂർ വരെ. അതും ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം അപാകതകളും കൂടെ ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിനെ നമുക്ക് ലോകോത്തര നഗരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് മുരളീധരൻ സി. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: ആരോഗ്യം അമൂല്യം.
1: ഡെങ്കിപ്പനി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് ടി കെ.
2: പകർച്ച വ്യാധിയായി പ്രത്യക്ഷപ്പെടാറുള്ള രോഗമാണ് ഡെങ്കുപ്പനി. പെട്ടെന്നുണ്ടാകുന്ന പനി, ക്ഷീണം, തലവേദന, കൈകാലുകളിലെ എല്ലുകൾക്കുണ്ടാകുന്ന വേദന, ഓക്കാനം, ഛർദിൽ, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ് എന്നീ ലക്ഷണങ്ങളും രോഗിയിൽ ഡെങ്കു വൈറസിൻ്റെ സാന്നിധ്യവും ഉള്ളതാണ് ഡെങ്കുപ്പനി. ഫ്ലാവി വൈറസിൽപ്പെട്ട ഡെങ്കു വൈറസ് രോഗമുണ്ടാകുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്നു. ഈ രോഗാണുവായ വൈറസിനെ പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. ശുദ്ധജലത്തിലും ചെറുജലശേഖരത്തിലുമാണ് ഈ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. രോഗാണുവായ ഡെങ്കു വൈറസ്

0: ബാധയുള്ള വ്യക്തിയിൽ നിന്നും കൊതുകിലേക്ക് വൈറസ് കയറിക്കൂടുന്നു. തുടർന്ന് 8 മുതൽ 14 ദിവസം വരെ കഴിഞ്ഞാൽ ഈ കൊതുകിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗാണു പകരാൻ തക്കവണ്ണം പാകമാവുകയും ചെയ്യുന്നു. അതേ കൊതുക് മറ്റൊരാളിനെ കടിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് രോഗാണു എത്തുകയും ചെയ്യുന്നു. കൊതുകിൽ നിന്നും മനുഷ്യശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഡെങ്കു വൈറസ് ലസികാഗ്രന്ഥി അഥവാ ലിംഫ് നോഡിൽ എത്തിച്ചേരുകയും തുടർന്ന് മറ്റു കോശങ്ങളിലേക്കും രക്തക്കുഴലുകളിലേക്കും ചേക്കേറുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിലുള്ള ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ. 4 തരത്തിലുള്ള വൈറസ് വകഭേദങ്ങളുണ്ട്. ഒരിക്കൽ ഒരു തരത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത വൈറസിനോടുള്ള പ്രതിരോധശേഷി ആ വ്യക്തിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ മറ്റു 3 തരത്തിലുള്ള വൈറസ് ബാധയേൽക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 15 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ പനി 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. തുടർന്ന് പനി കുറയുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം 2ാം ഘട്ടത്തിൽ വീണ്ടും പനിയുണ്ടാകുന്നു. അത് 2-3 ദിവസം തുടരുകയും ചെയ്യും. ഇതിനെ സാഡിൽ ബാക്ക് പാറ്റേൺ എന്ന് പറയും. ഈ അവസരത്തിൽ അതിശക്തമായ പനിയുണ്ടാകാറുണ്ട്. പനിയോടൊപ്പം തന്നെ കൈകാലുകളിലെ എല്ലുകളിലും സന്ധികളിലുമുള്ള വേദന, നടുവേദന, കണ്ണിന് ഉൾവശത്ത വേദന, തലവേദന, ഓക്കാനം, ഛർദിൽ, വയറുവേദന, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, ലസികാഗ്രന്ഥികൾക്കുള്ള വീക്കം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. തൊലിപ്പുറത്തുണ്ടാകുന്ന വിവിധ തരം തിണർപ്പുകൾ 2ാം ഘട്ടത്തിലെ പനിയോടൊപ്പം ഉണ്ടാകുന്നു. ലോലമായ കോശങ്ങളുള്ള മൂക്കിനുള്ളിൽ നിന്നും മറ്റും ചെറിയ അളവ് രക്തസ്രാവം ഉണ്ടായേക്കാം. ആദ്യമായി ഡെങ്കു വൈറസ് ബാധയുണ്ടാകുമ്പോഴാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കാര്യമായ രോഗലക്ഷണങ്ങൾ പ്രകടമാകാതെയും ഡെങ്കു വൈറസ് ബാധയുണ്ടാകാറുണ്ട്. മുൻപ് ഡെങ്കു വൈറസ് ബാധിച്ചിരുന്നവർക്ക് വീണ്ടും മറ്റൊരു വകഭേദത്തിലുള്ള ഡെങ്കു വൈറസ് ബാധിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരിൽ രക്തത്തിലെ ഫൈബ്രിനോജൻ്റെ അളവ് കുറയുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് കണ്ണ്, മൂക്ക്, ത്വക്ക്, ദഹനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു. ഇതിനെ ഹെമറേജിക് ഡെങ്കു എന്ന് പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിൽ രോഗി എത്തിച്ചേരുകയും ചെയ്യാം. ഈ രോഗം തലച്ചോർ, വൃക്കകൾ, കരൾ എന്നീ അവയവങ്ങളെ ബാധിക്കുന്നത് രോഗസങ്കീർണതയാണ്. രക്തപരിശോധനയിലൂടെ രോഗനിർണയം നടത്താം. എലിസ IgM ആൻറ്റിബോഡി ടെസ്റ്റ്, ലിവർ എൻസൈം ടെസ്റ്റ്, WBC, പ്ലേറ്റ്ലെറ്റ് എന്നിവയുടെ എണ്ണം കണ്ടെത്തുക എന്നിവയാണ് പ്രസ്തുത പരിശോധനകൾ. RT-PCR നടത്തി രോഗാണുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ അവയെ കണക്കിലെടുത്തുകൊണ്ട് ഹോമിയോപ്പതി ചികിത്സ നിർണ്ണയിക്കുന്നത് ഫലപ്രദമാണ്.
1: ഡെങ്കിപ്പനി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെൻറ് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ സജീവ് TK.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എം എൽ പൗളീന എന്ന ഗായിക പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: എം എൽ പൗളീന പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: നിലത്ത് ചെടികൾ നട്ടും ചട്ടികൾ വച്ചുമുണ്ടാക്കുന്ന പൂന്തോട്ടത്തിന് പകരം ചുവരുകൾ, വേലികൾ, സ്റ്റാൻഡുകൾ എന്നിവ ഉപയോഗിച്ച് ഉയരത്തിലോ അല്ലെങ്കിൽ ലംബമായോ ചെടികൾ വളർത്തുന്നതാണ് വെർട്ടിക്കൽ ഗാർഡനിംഗ്. ബാൽക്കണികൾ, ടെറസുകൾ, വീടിന്റെ പുറം ചുവരുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ മനോഹരമായ പൂന്തോട്ടം സൃഷ്ടിക്കാൻ വെർട്ടിക്കൽ ഗാർഡനിങ്ങിലൂടെ സാധിക്കും. വെർട്ടിക്കൽ ഗാർഡൻ സജ്ജമാക്കുന്നതിനായി വാൾ മൗണ്ടഡ് പോട്ടുകൾ, ഹാംഗിംഗ് പാത്രങ്ങൾ, വെർട്ടിക്കൽ സ്റ്റാൻഡുകൾ, റീസൈക്കിൾ ചെയ്ത ബോട്ടിലുകൾ എന്നിവ ഉപയോഗിക്കാം. വെർട്ടിക്കൽ രീതിയിൽ പൂന്തോട്ടം ക്രമീകരിക്കുന്നതിനാൽ വെള്ളം താഴേക്കാണ് ഒഴുകുന്നത്. അതിനാൽ ഓരോ തട്ടിലും ജലവിതരണം ശരിയായ രീതിയിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. പൂച്ചെടികളായ പെറ്റൂണിയ, പോർട്ടുലാക്ക, ഇലച്ചെടികളായ ആൾട്ടർ നരന്ത, സിങ്കോണിയം, സ്പൈഡർ പ്ലാന്റ് എന്നിവ വെർട്ടിക്കൽ ഗാർഡനിൽ നന്നായി വളരുന്ന ചെടികളാണ്. താഴേക്ക് തൂങ്ങി വളരുന്ന ട്രെയിലിംഗ് ഇനങ്ങളായ വിൻക, ലൻഡാന എന്നിവ ഉപയോഗിച്ച് വെർട്ടിക്കൽ ഗാർഡൻ കൂടുതൽ മനോഹരമാക്കാം. പല നിറത്തിലെ ചെടികൾ പല പാറ്റേണിൽ ക്രമീകരിക്കാൻ വെർട്ടിക്കൽ ഗാർഡനിലൂടെ സാധിക്കും. ഇടയ്ക്കിടെ ചട്ടികൾ മാറ്റി അറേഞ്ച് ചെയ്ത് പുതിയ ഡിസൈനുകളിൽ ചെടികൾ ക്രമീകരിക്കാനും വെർട്ടിക്കൽ ഗാർഡനിങ്ങിലൂടെ സാധിക്കും.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്, തൃശൂർ, എടപ്പാൾ.

0: പാൽ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: രണ്ടായിരത്തി 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക്ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം നാളെ വൈകുന്നേരം 5 മണിക്കകം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C, +2 മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ: ITDP നിലമ്പൂർ, 04-93-12-20-315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, 94-96-07-03-68. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ഈ മാസം 22 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം, വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത: VHSC, ECG ഓഡിയോമെട്രി, DCVT, BCVT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്തിന് അഭിമുഖത്തിന് ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ എത്തുക.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിലുള്ള വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായന

0: ദിനം ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്കിയയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭരോസാ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കേ രൂപ് മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: ഹമാരി റിഫൈനറീസ് ഒപ്റ്റിമം കപ്പാസിറ്റി പർ വർക്ക് കർ റഹി ഹൈ. റിട്ടെയിൽ ഔട്ട്ലെറ്റ്സ് പർ ഓർ ഡിസ്ട്രിബ്യൂട്ടർഷിപ്സ് പർ ഓപ്പറേഷൻ നോർമൽ ഹൈ. എൽ പി ജി ബാക്ക്ലോഗ് ഘട്ട്കർ 3.1 ഡേയ്സ് ഹോ ഗയാ ഹൈ. പിച്ചലേ തീൻ ദിനോ മേ 1.36 കറോർ ബുക്കിംഗ്സ് കെ അഗേൻസ്റ്റ് 1.47 കറോർ ഡിലിവറീസ് കി ഗയി ഹൈ. ഓർ മാർച്ച് സെ ലേക്കർ അബ് തക് 10.02 ലാക്ക് പി എൻ ജി കണക്ഷൻസ് ഗ്യാസിഫൈ കിയേ ഗയേ ഹൈ. 3.22 ലാക്ക് കണക്ഷൻസ് കെ ലിയേ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് കിയാ ഗയാ ഹൈ.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ Group B മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
4: ആകാശവാണി കോഴിക്കോട്.
5: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
6: എങ്ങോട്ടേക്കാ തിരക്കിട്ട്? യു സീം ടു ബി ബിസി.
7: യെസ്, യു ഗസ് റൈറ്റ്. ഒരു ഫ്രീ ഹേർട്ട് ചെക്കപ്പ് ക്യാമ്പ് ഉണ്ട്, അതിന് പോവാ.
6: ഹേർട്ട് പരിശോധനയോ? അതെന്ത് പുതിയ പരിശോധന?
7: സൗജന്യ ഹൃദയ പരിശോധന. ഹൃദയത്തിന് ഹേർട്ട് നല്ലാണ്ട് പിന്നെ എന്ത്?

0: എന്താ പറയാ?
1: ഒന്ന് സ്പെല്ലിംഗ് കേക്കട്ടെ.
0: HEART, ഹേർട്ട്. എന്താ കുഴപ്പം?
1: ഹാർട്ട്, HEART, ഹാർട്ട് ആണ് ഹൃദയം. ഹാർട്ട് ചെക്കപ്പ് ക്യാമ്പ് എന്നാണ് ഹൃദയ പരിശോധനാ ക്യാമ്പിന് പറയുക.
0: അപ്പോ ഹൃദയം ഇടുപ്പിന് എന്താ പറയാ?
1: ഹാർട്ട് ബീറ്റ്.
0: ഹൃദയാഘാതം?
1: ഹാർട്ട് അറ്റാക്ക്.
0: അപ്പൊ ഈ പ്രണയ സീൻസിലൊക്കെ കണ്ടിട്ടില്ലേ, നീ എന്റെ ഹൃദയം കവർന്നു എന്നൊക്കെ, അതെങ്ങനെ പറയാ?
1: യു സ്റ്റോൾ മൈ ഹാർട്ട്.
0: ഹേർട്ട് എന്നൊരു വാക്കുണ്ടല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ
1: ഉണ്ട് ഹേർട്ട്, HURT ആണ് ഹേർട്ട്. അതായത് വേദനിപ്പിക്കുക, മുറിപ്പെടുത്തുക, പരിക്കേൽപ്പിക്കുക, വേദന, വേദനിപ്പിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് HURT ഹേർട്ട് എന്ന വാക്കിന്.
0: കുറച്ച് സെന്റൻസ് പറഞ്ഞാല് വ്യക്തവും.
1: നമ്മള് കുട്ടികളോട് പറയാറില്ലേ, ശ്രദ്ധിക്ക് അല്ലെങ്കിൽ വീണ് പരിക്കേൽക്കും. ബി കെയർഫുൾ ഓർ എൽസ് യു വിൽ ഫോൾ ആൻഡ് ഹേർട്ട് യുവർ സെൽഫ്.
0: ബി കെയർഫുൾ ഓർ എൽസ് യു വിൽ ഫോൾ ആൻഡ് ഹേർട്ട് യുവർ സെൽഫ്.
1: ദാറ്റ്സ് റൈറ്റ്. കൊച്ചുകുട്ടികളെ പിച്ചെടുക്കുന്ന കാണുമ്പോൾ വേദന തോന്നാറില്ലേ? ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. കുട്ടികൾ തെരുവിൽ പിച്ചെടുക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്.
0: ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗിംഗ് ഓൺ ദ സ്ട്രീറ്റ് എന്നും പറയാറില്ലേ?
1: അങ്ങനെയും പറയാം. ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. ഇറ്റ് ഹേർട്സ് ടു സീ ചിൽഡ്രൻ ബെഗിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. രണ്ടും ശരിയാണ്.
0: അപ്പോ ഹാർട്ടിനും ഹേർട്ട് ആവാറില്ലേ?
1: പിന്നെ വെറുപ്പ് നിറഞ്ഞ വാക്കുകളുടെ അത്രയും ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ മറ്റൊന്നിനും ആവില്ല. Nothing can hurt the heart than hateful words. ഈ സെന്റൻസിൽ നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന എന്ന അർത്ഥത്തിൽ ഹേറ്റ്ഫുൾ എന്ന പദത്തിന് പകരം ഹേർട്ട്ഫുൾ എന്ന വാക്ക് യൂസ് ചെയ്യാം.
2: ഹേർട്ട്ഫുൾ, HURTFUL, ഹേർട്ട്ഫുൾ.
0: Nothing can hurt the heart than hurtful words.
1: Yes, നോക്കൂ. Past tense of hurt is also hurt. Hurt എന്ന പദത്തിന്റെ ഭൂതകാലവും hurt തന്നെയാണ്. ആ പട്ടിയെ ആരോ പരിക്കേൽപ്പിച്ചു. Somebody hurt the dog.
0: ഇപ്പോ heart okay ആയി.
1: ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. Hope your heart feels lighter now.
0: Definitely.
1: All the best for your free heart checkup camp.
0: Thank you.
3: English Matters, presented by Smita Manikoth.
4: Novel Time. Adiyala Pretham, P.F. Matthews എഴുതിയ നോവൽ.
5: എന്നെ ഇവിടെ ആക്കിയത് ഉണ്ണിച്ചക്കനാണെന്ന് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞപ്പോ മുതല് ഞാനും ആകെ വല്ലാണ്ടായിരിക്കാടോ. ഒരു പിടിയും കിട്ടണില്ല. കുറച്ചിടെ ആലോചിച്ചിട്ട് ഒറ്റക്കൊമ്പൻ പറഞ്ഞു, ഞാൻ ഗൗരവത്തിലെടുക്കാതിരുന്ന കാര്യമാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. ബെഞ്ചമിൻ ആകാംക്ഷയോടെ കാത്തു. ഞാൻ ചെല്ലുമ്പോ പാലത്തെ മഞ്ഞുണ്ടായിരുന്നു. കാറിലേക്കും താഴേക്കുമൊക്കെ നോക്കി ഞാനങ്ങനെ നിൽക്കുമ്പോൾ പിന്നീ കൂടെ ഒരു വെളുത്ത കാള നടന്നു പോണത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അത് മഞ്ഞിനകത്ത് മറഞ്ഞും പോയി. അലഞ്ഞതിരിയണ വല്ല കാലിയുമായിരിക്കും. അല്ല സാറേ, കൂട്ടി ആലോചിക്കുമ്പോ കൃത്യമാണ്. ഉണ്ണിച്ചക്കൻ സാറ് പറയ കമ്മ്യൂണിറ്റി അല്ലേ? അവരല്ലേ ഒടിവിദ്യയൊക്കെ ചെയ്യണത്? ബെഞ്ചമിൻ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒടിയന്മാര് വെള്ളക്കാളകളായി മാറാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആവോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇരുവരും അതേപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ യൂണിഫോം അണിഞ്ഞു. അപകടത്തിന്റെ ശേഷിപ്പായി ഇടയ്ക്കിടെ വാളുകൊണ്ട് പിളരുന്നതുപോലെയുള്ള തലവേദന ഉണ്ടായിക്കൊണ്ടിരുന്നു. രണ്ടോ മൂന്നോ നിമിഷ നേരത്തേക്ക് ഓർമ്മകളെല്ലാം തുടച്ചു നീക്കപ്പെട്ടിരുന്നു. ഒരു തലവേദനയുടെ ആക്രമണം കഴിഞ്ഞ് സ്വസ്ഥമായി വന്ന ഒരു ഉച്ചനേരത്താണ് പള്ളിവികാരി കയറി വന്നത്. സെമിത്തേരിയിൽ നിന്ന് കാണാതായ ശവത്തിന്റെ കേസ് എവിടെയും എത്തിയിട്ടില്ല.

0: കുഞ്ഞിനെ തോണ്ടിയെടുത്തത് സേവ്യറാണെന്ന ധാരണയിൽ അയാളുടെ ചിത്രം എല്ലാ സ്റ്റേഷനുകളിലേക്കും എത്തിക്കാനുള്ള നടപടി മാത്രമാണ് ഇതുവരെ എടുത്തത്. വികാരിയച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ കസേരയിൽ വിളിച്ചിരുത്തി ഭവ്യതയോട് പെരുമാറി. എന്നാൽ വികാരിയച്ഛനെ അതൊന്നും ബാധിക്കുന്നില്ലെന്നാണ് തോന്നിയത്. ചെറിയൊരു മൗനത്തിനു ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങി.
1: ആ സെമിത്തേരി മോഷണം നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ലെന്നാ തോന്നണത്.
0: ഇടയിൽ കയറി ഒന്നും പറയാതെ വൃദ്ധന് പറയാനുള്ള കാര്യങ്ങൾക്കായി ബെഞ്ചമിൻ കാതോർത്തു.
1: സേവ്യറിന് ഭ്രാന്താണെന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് കേട്ട കാര്യങ്ങൾ.
0: എങ്ങനെ കാര്യങ്ങൾ പറയുമെന്നറിയാതെ വല്ലാത്ത വിഷമവൃത്തത്തിലാണ് അദ്ദേഹമെന്ന് മനസ്സിലായി.
1: ഒന്നും തീർത്തു പറയാൻ പാടില്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ. എന്താണ് സത്യം, എന്താണ് അസത്യം, ഒരു പിടിയും കിട്ടണില്ല.
0: ബെഞ്ചമിൻ വികാരിയെ നോക്കി നിന്നു. അദ്ദേഹം ആലോചനകളിലായിരുന്നു.
1: പൈശാചിക ബന്ധനമെന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പാ
0: നമുക്ക് വിശദീകരിക്കാനാകാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടച്ച. ആ കൊച്ചിന്റെ അപ്പൂപ്പൻ അച്ചമ്പി കാപ്പിരിസേവ നടത്തിയിരുന്നു. തന്നെയുമല്ല, സേവയ്ക്ക് തുണച്ചയാളെ കൊല്ലുകയും ചെയ്തു എന്നാ എൻ്റെ ഒരു കണ്ടെത്തൽ. തലയില്ലാത്ത അസ്ഥി കൂടെ അവിടുന്ന് കിട്ടിയ കാര്യം അച്ഛനും അറിയാമല്ലോ.
1: എല്ലാ പൈശാചികതയും ഒരു വീട്ടിൽ ചെന്ന് ചേർന്ന പോലെയാണ് തോന്നണത്.
0: കുറേ നേരം മൗനത്തിൽ അകപ്പെട്ടുപോയി ഇരുവരും.
1: സേവ നടത്തണവരുടെ രണ്ടാം തലമുറയിൽ സാത്താമെന്ന് പിറക്കുമെന്നൊക്കെയാണ് ഇവിടത്തുകാർ പറയണത്. അങ്ങനെയാണെങ്കിൽ സേവ്യറിന്റെ മോൻ ഇമ്മാനുവല്
0: സാത്താനായിരിക്കുമെന്ന വാക്കുച്ചരിക്കാൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തുടർന്നു.
1: കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇമ്മാനുവല് കുഞ്ഞുനാളിലേ തൊട്ട് പള്ളി പോകില്ലായിരുന്നു. രണ്ടു പ്രാവശ്യമാണ് അവനെ പള്ളിയിൽ കൊണ്ടുപോയത്. ആദ്യം ബൗത്തീസിന് കൊണ്ടുവന്നപ്പോ പള്ളിയുടെ മേൽക്കൂരയെന്ന് വിളക്ക് വീണ് പ്ലമേനച്ചേട്ടത്തി മരിച്ചു. അതിന്റെ ഷോക്കില് കൊച്ചിന്റെ അമ്മൂമ്മ അന്നംകുട്ടി താത്തി.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ആകാശവാണി കോഴിക്കോട്.

ഗാന്ധിമാർഗം. സത്യത്തിൻ്റെ പ്രതിരൂപം തന്നെയായ എൻ്റെ സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിൽ അക്ഷമനാണ് ഞാൻ. മാത്രമല്ല, സ്വജീവൻ പണയപ്പെടുത്തിപ്പോലും സ്നേഹത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങിയാൽ മാത്രമേ സത്യത്തെ കണ്ടെത്താനാവൂ എന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വരനെപ്പോലെ ഇത്ര കർക്കശമായി ജോലി ചെയ്യിക്കുന്ന മറ്റൊരാൾ ഈ ഭൂമുഖത്തുള്ളതായി എനിക്കറിവില്ല. നിങ്ങളെ ഈശ്വരൻ കൂടെ കൂടെ കഠിനമായി പരീക്ഷിക്കുന്നു. വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോൾ, ശരീരം ദുർബലമാകുമ്പോൾ, മുങ്ങിത്താഴുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈശ്വരൻ രക്ഷയ്ക്കായി ഓടിയണയുന്നു. യാതൊരു പരിതസ്ഥിതിയിലും വിശ്വാസം നഷ്ടപ്പെടുത്തരുതെന്നും വെളിപ്പാടകലെ താൻ നിലക്കൊള്ളുന്നുണ്ടെന്നും ഇത് തൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ്, അല്ലാതെ നിങ്ങളുടെ വ്യവസ്ഥകൾക്കനുസരിച്ചല്ല എന്നും ഈശ്വരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്രകാരം തന്നെയാണ് ഞാനും കണ്ടെത്തിയിട്ടുള്ളത്. 11 മണിക്കൂറിലെങ്കിലും ഈശ്വരൻ എൻ്റെ സഹായത്തിനെത്താത്ത ഒരൊറ്റ സന്ദർഭം പോലും എൻ്റെ ഓർമ്മയിലില്ല. ലോകത്തെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഈശ്വരനെ നിരാകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട്. അവരെ സേവിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ അത് സ്രഷ്ടാവിനോട് കാണിക്കുന്ന അനീതിയായിരിക്കും. അവരെ ഏതുവിധമാണ് സേവിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ മനുഷ്യവർഗത്തെ സേവിക്കേണ്ടതെങ്ങനെയെന്നും അറിയാൻ കഴിയില്ല. ഔന്നത്യവും കരുത്തുമുള്ളവരെക്കാൾ കൂടുതലായി നിസ്സാര സൃഷ്ടികളിലാണ് ഈശ്വര സാന്നിധ്യം പലപ്പോഴും ഉണ്ടാവുക എന്നറിയാം.

ആവുന്നതിനാൽ ഈ അവസ്ഥയിൽ എത്തിച്ചേരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാര സൃഷ്ടികളെ സേവിക്കുന്നതിലൂടെയല്ലാതെ എനിക്ക് അവരുടെ നില കൈവരിക്കാനാവില്ല. അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ സേവിക്കാനുള്ള അദമ്യമായ അഭിവാഞ്ച എനിക്കുണ്ട്. അവരിൽ ഞാൻ എന്നെ തന്നെ ദർശിക്കുന്നതിനാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ എനിക്ക് ഈ സേവനം അനുഷ്ഠിക്കാൻ കഴിയില്ല. മൂകരായ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനെയല്ലാതെ മറ്റൊരു ഈശ്വരനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയാൻ എന്നെപ്പോലെ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ജനകോടികളെ സേവിക്കുന്നതിലൂടെ സത്യം തന്നെയായ ഈശ്വരനെ, അഥവാ ഈശ്വരൻ തന്നെയായ സത്യത്തെ ഞാൻ ആരാധിക്കുന്നു. ഈശ്വര നിർദ്ദേശാനുസരണം ഞാൻ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചർക്കയിലും മറ്റു ചിലപ്പോൾ സാമുദായിക സൗഹാർദ്ദത്തിലും വേറെ ചിലപ്പോൾ ഐത്തോച്ചാടനത്തിലും സഹസ്രരൂപിയായ ഈശ്വരനെ ദർശിച്ച് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഞാനും നിങ്ങളും പരസ്പരാഭിമുഖം ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കാൾ ഈശ്വരൻ്റെ അസ്തിത്വത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. വായും വെള്ളവും കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഈശ്വരനെ കൂടാതെ എനിക്ക് നിലനിൽക്കാനാകില്ല. നിങ്ങൾക്കെൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം, മൂക്ക് ഛേദിക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ മരിക്കുകയില്ല. എന്നാൽ ഈശ്വരനിലുള്ള എൻ്റെ വിശ്വാസം എപ്പോൾ തകർക്കപ്പെടുന്നുവോ ആ നിമിഷം ഞാൻ മരിക്കും. നിങ്ങളിതിനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചേക്കാം, എന്നാൽ ഞാനിതിനെ മുറുകെ പിടിക്കുന്നു. കുട്ടിക്കാലത്ത് വൃദ്ധയായ ആയയുടെ ഉപദേശപ്രകാരം രാമനാമം ജപിച്ച് ഭീതികൾ അകറ്റിയിരുന്നത് പോലെ തന്നെയാണ് ഈ വിശ്വാസമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈശ്വരനിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാറ്റിനും സാക്ഷിയായ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാത്ത ഒരൊറ്റ നിമിഷം പോലും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.

പൂർവി കല്യാണി എന്ന രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രശസ്തമായൊരു കൃതിയാണിത്. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കാകളനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനം.

തമിഴകത്ത് ഇളയരാജ ഗാനങ്ങളിൽ ഭ്രമിച്ച് ഉന്മാദികളായി നടക്കുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഉത്തേജക വീര്യത്തോടെയാണ് ഓരോ സാധാരണക്കാരന്റെയും മോഹങ്ങളിലേക്ക് അവ കലർന്നിറങ്ങുന്നത്. സിന്ധു ഭൈരവിയിൽ യേശുദാസ് പാടിയ കലൈവാണിയ എന്ന ഗാനം ആരോഹണ സ്വരങ്ങൾ മാത്രമുള്ള വ്യത്യസ്തമായൊരു കോമ്പോസിഷൻ പോലെ ആരോഹണങ്ങൾ മാത്രമുള്ള ഒരു സംഗീതയാത്രയാണ് രാജയുടേത്. ചിത്രം സിന്ധു ഭൈരവി, പാടിയത് യേശുദാസ്.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0032. മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ആകാശവാണി കോഴിക്കോട്. ഇനി 8:00 സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: अपग्रेडेड टू फोर लेन हाईवेज,
1: अभी फोर लेनिंग हो गई है।
2: Meanwhile, a total of 6,600 crore rupees has been allocated under PM Divine scheme, accelerating the development of the Northeast. Talking to Akashwani News, a Guwahati local said that road and air connectivity have improved in the region.
3: Modi government ka ye 10 saal bahut acha se paar hua hai.
4: The 10 years of Modi government have passed very well and the condition of roads has improved significantly. Now we can travel long distances much more quickly and connectivity to villages has also improved. Therefore, we are very happy.
3: Gaon ka connectivity bhi acha hua hai to kafi hum log khush hai.
2: Today, under Prime Minister Narendra Modi's leadership, Ashtalakshmi, the 8 states of the Northeast, are writing a new story of development. Suparna Saikya, Akashwani News, Delhi.
5: The United States has lifted its maritime blockade on vessels entering and leaving Iranian ports and coastal areas. U.S. Central Command has said that all enforcement operations have been halted in line with President Donald Trump's directive. And in hockey, India defeated Uruguay 3-2, registering their third consecutive win in the FIH Women's Nations Cup in New Zealand yesterday. With this victory, India stormed into the semi-finals by finishing on top of Pool A. India will now face Chile in the semis tomorrow. And now, for a look at today's newspapers, it's over to Tanvi Khurana.
6: Thank you, Sunil. The signing of the peace accord between the US and Iran finds front page coverage in dailies today. Trump Pezeshkian signed preliminary peace accord, headlines the Statesman, while the Indian Express headline reads, deal ending war gives Iran critical economic lifeline. The Times of India leads with the headline, Versailles the second, Trump rushes where historians would dread to tread. In Paris, Prime Minister Modi has asserted that AI, that is artificial intelligence, means all-inclusive for us and dubbed India a tech hub, writes the Asian Age. And finally, the Indian Express reports that a massive 1,200-year-old oak tree in Sherwood Forest in Nottinghamshire, England, which is said to have once sheltered Robin Hood, has died. And with that, it's back to you, Sunil.
5: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India is emerging as a trusted and stable partner to the world amid global uncertainty and disruption. Prime Minister Modi to disburse incentives worth 2,400 crore rupees under Pradhan Mantri Vikasit Bharat Rozgar Yojana in New Delhi today. Government approve large-scale procurement of pulses and oil seeds at minimum support price for Tamil Nadu, Gujarat, Uttar Pradesh and Haryana. President Draupadi Murmu to attend program marking International Sickle Cell Day in Omkareshwar, Madhya Pradesh today. US lifts naval blockade of Iranian ports as part of agreement between the two countries. And in hockey, India beat Uruguay 3-2, registering their third consecutive win to storm into semi-finals of FIH Women's Cup in New Zealand. And with that, we end the morning news. Have a nice day.
7: ആകാശവാണി കോഴിക്കോട്.
8: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
9: എൻ.എഫ്. വർഗീസ് എന്ന ഓർമ്മ.
10: ആ രവി, ദേർസ് എ പ്രോബ്ലം. ഇതാ മാനിക്കലാലൻ രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ്. 4-5 lakh dirhams. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാൻ അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥൻ സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സ് ആണ്.
9: മലയാള ചലച്ചിത്ര രംഗത്തിന് ജൂൺ നഷ്ടങ്ങളുടെ മാസമാണ്. പ്രതിഭാധനരായ എത്ര കലാകാരന്മാരെയാണ് ജൂൺ മാസം നമ്മിൽ നിന്നും തട്ടിയെടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. 2002 June 19 ഓർമ്മയായി മാറിയ എൻ.എഫ്. വർഗീസ് എന്ന കലാകാരന്റെ കലാജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ഈ ചിത്രീകരണം.
10: പിന്നെ ഞാൻ അതിൽ വിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത്. ഇതുപോലെ സ്വാമിനാഥൻ ആൻഡ് കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണ് രവിയുടെ പുറപ്പാട്.
9: ഒരു ചലച്ചിത്ര നടൻ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ എൻ.എഫ്. വർഗീസ് എന്ന കലാകാരൻ ജനങ്ങൾക്കിടയിൽ എളുപ്പം തിരിച്ചറിയപ്പെടുന്നത്. എന്നാൽ അഭിനയകലയുടെ ഉപാസകനായി അറിയപ്പെടാനാണ് എൻ.എഫ്. ആഗ്രഹിച്ചത്. സിനിമയിലാകട്ടെ, നാടകത്തിലാവട്ടെ, സീരിയലുകളിലാവട്ടെ, റേഡിയോ നാടകങ്ങളിലാവട്ടെ, അഭിനയ പൂർണ്ണത എന്ന

0: വിലോഭനീയവും വിദൂരസ്ഥവുമായ അജ്ഞാത ദ്വീപിലേക്കുള്ള ഓരോ സമുദ്ര സഞ്ചാരങ്ങളായാണ് എന്നെ പരിഗണിച്ചിരുന്നത്. ആ സാഹസിക പര്യടനം ചിലപ്പോൾ സിനിമയുടെ ആഡംബര കപ്പലുകളേറിയാവാം, ചിലപ്പോൾ അത് സ്റ്റേജ് നാടകങ്ങളുടെ പായ്ക്കപ്പൽ സഞ്ചാരങ്ങളാകും, ചിലപ്പോഴൊക്കെ അത് റേഡിയോ നാടകങ്ങളുടെ കൊച്ചു തോണിയേറിയുള്ള യാത്രയാകും. ഏത് ജലയാനത്തിലൂടെയും ആവട്ടെ, മഹത്തായ ഏതോ ഒരു ലക്ഷ്യം തേടി സാഹസികമായി മുന്നേറുന്ന ഒരു സമുദ്ര സഞ്ചാരിയുടെ മട്ടായിരുന്നു NF-ന്. അഭിനയം ആത്മാവിഷ്കാരത്തിൻ്റെ മാർഗമായി തിരിച്ചറിയുകയും അവലംബിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കലാകാരന് യാത്ര ഏതിലെന്ന് നോട്ടമില്ല, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യബോധം കൈവിടാതുള്ള ആ യാത്ര അമച്വർ നാടകവേദിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
1: എന്നെ അന്വേഷിച്ചു എന്ന് അരുന്ധതി തമ്പുരാട്ടി പറഞ്ഞു. ഓർക്കായിരുന്നു കുട്ടി.
0: അവിടെ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള NF വർഗീസിന്റെ വളർച്ചയിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞ നാടകരചയിതാവും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട് ആദ്യകാല നാടകനാളുകളിലെ NF-നെ ഓർത്തെടുത്തത് ഇങ്ങനെ.
2: 77 എന്റെ മൈത്രി എന്ന കലാസമിതിയില് പ്രൊഫഷണൽ നാടകസമിതിയില് അമർഷം നാടകത്തിലെ ഓച്ചിറപ്രതാപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടാണ് വർഗീസ് പ്രൊഫഷണൽ നാടക ജീവിതം ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് താപസേതം, ആയുധപ്പുര തുടങ്ങിയ ഏക നാടകങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ മത്സരത്തിന് പോകുമായിരുന്നു. അതിലൊക്കെ മിക്കവാറും അതിൻ്റെ രചനയ്ക്കും സംവിധാനത്തിനും എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ വർഗീസിനായിരിക്കും നല്ല നാടകങ്ങളുടെ അവാർഡ് കിട്ടാറുള്ളത്. അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാടകസമിതി തുടങ്ങുന്നത്. അലോചിത പ്രതാപ എന്ന കഥാപാത്രം വർഗീസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു കഥാപാത്രമായിരുന്നു. അത് ഒത്തിരിയേറെ പ്രശംസ പിടിച്ചുപറ്റിയ കഥാപാത്രമാണ്. അതിനുശേഷം സംസ്ഥാന അവാർഡ് ലഭിച്ച യവനങ്ങളുടെ മുമ്പ് നാടകത്തിൽ ചെറിയാനെ വർഗീസ് അവതരിപ്പിച്ചു. ആ നാടകത്തിന് പോലെ രചനയ്ക്കും സംവിധാനത്തിനും അവതരണത്തിനും സർക്കാരിൻ്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്ത് ചെറിയാനും വളരെ അനശ്വരമായ കഥാപാത്രമാണ്. മലയാള നാടകത്തിൽ രണ്ടര മണിക്കൂർ രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിന്ന് പോകാൻ അതെ ഇരിക്കുന്നൊരു നാടകമാണത്. അതിന് വർഗീസ് ധ്രുവപൊട്ടി രണ്ടര മണിക്കൂറും സ്റ്റേജിലുണ്ടായി അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ റീലായൊരു അഭിനയം, അതായത് കൃത്രിമമായ അഭിനയം നാടകവേദിയിലുണ്ടായതിൻ്റെ കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായ അഭിനയം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനാണ് വർഗീസ്. അതുപോലെ അഭിനയത്തിൻ്റെ ശബ്ദത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണ് നാടകത്തിൽ പ്രയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടുത്തുന്ന ആളും വർഗീസ് തന്നെയാണ്. നല്ല ശബ്ദം ഉണ്ടായതുകൊണ്ട് നല്ല നടനാകില്ല, പക്ഷെ നല്ല ശബ്ദം എങ്ങനെ നാടകത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് തെളിയിച്ച ആളാണ് വർഗീസ്. അതിനുശേഷം പിന്നെ എൻ്റെ ശരവർഷം നാടകത്തിൽ അഭിനയിച്ചു. 3-4 വർഷമയത്തിലുണ്ടായതിന് ശേഷമാണ് പിന്നെ മിമിക്രി രംഗത്തേക്ക് വർഗീസ് കടന്നു വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഒരു ട്രൂപ്പ് എന്ന നിലയ്ക്ക് മിമിക്രി തുടങ്ങുന്നത് കൊച്ചിൻ കലാഭവനാണ്. അതിനകത്ത് ആദ്യകാലത്ത് വർഗീസ് തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാലും മിമിക്രിയോടൊന്നും പുള്ളിക്ക് അത്ര വലിയ താല്പര്യമുള്ളതാണെന്നായിരുന്നില്ല. അപ്പോഴും പുള്ളിയുടെ മോഹം അഭിനയത്തിൽ തന്നെയായിരുന്നു. നാടക കൂടാതെ വർഗീസ് ആരും അറിയാത്തൊരു കാര്യമുണ്ട്, വർഗീസ് നാടകവും എഴുതിയിട്ടുണ്ട്. അത് പലർക്കും അറിയില്ലേ. അത് അടൂർ ജയാ തിയേറ്റേഴ്സിന് വേണ്ടി പുള്ളി അഭിനയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് തിലകനാണ് ആ നാടകം സംവിധാനം ചെയ്ത് ശ്രദ്ധേയ കഥാപാത്രം. അതിനുശേഷം നാടകം എഴുതിയിട്ടില്ലെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രം നാടകമായിരുന്നു അത്.
0: സേവ്യർ പുൽപ്പാട്.
2: അതിനു മുമ്പ് പുള്ളി അമച്ച രംഗത്തും കുറെ കാലം പയറ്റി തെളിഞ്ഞിരുന്നു. ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 30 വർഷക്കാലം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ വർഗീസിന്റെ ഈ രംഗത്തുള്ളൊരു പ്രതിഭയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തു പോകുന്നൊരു ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ അമർഷ നാടകം പൊന്നാനി ഫൈനാൻസ് സൊസൈറ്റിയിൽ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അതിൻ്റെ അവസാന സമയത്ത് അതിൻ്റെ പ്രധാന നടിക്ക് ബോധക്ഷയം വരികയാണ്. സ്വാഭാവികമായിട്ടും ചെയ്യാമെന്നത് കർട്ടനിട്ട് നാടകം അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ വർഗീസ് അതീ വിദഗ്ധമായി സ്വന്തം ഡയലോഗ്സ് ചേർത്തുണ്ടാക്കി ആ നാടകം ആരും അറിയാതെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയാതെ അത് പൂർത്തിയാക്കുകയും പ്രേക്ഷകന് അവസാനം കൈയിടുകയും ചെയ്യുന്നതാണ്. നാടകം കഴിഞ്ഞ ആളോട് പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നു എന്ന് പ്രേക്ഷകർ അറിയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്.
0: നാടക സംഘങ്ങൾ, രംഗാവതരണങ്ങൾ, തന്റെ അഭിനയ സിദ്ധിയെ രാഗി മിനുക്കിയെടുക്കുകയായിരുന്നു NF വർഗീസ്.
3: ടിപ്ടോപ്പസിസ് എഴുതിയ എനിക്ക് ഗുസ്തി പഠിക്കേണ്ട എന്ന നാടകം അവതരിപ്പിക്കാനായിട്ട് അതിലെ ഒരു മുസ്ലിം ചായക്കടക്കാരൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ടാണ് NF എന്റെ ഗ്രാമമായ ശ്രീമൂലനഗരത്ത് വന്നത്.
0: പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ ശ്രീമൂലനഗരം മോഹൻ.
3: ആ നാടകം കണ്ട പ്രേക്ഷകരെല്ലാം തന്നെ ഇദ്ദേഹം അതുല്യനായ ഒരു നടനാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നീട് എത്രയോ നാടകങ്ങൾ, അമേച്ചർ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ, ആ വീതിയിലെല്ലാം വർഗീസിനെ കാണുമ്പോഴൊക്കെ വർഗീസ് ഇങ്ങനെ പടിപടിപടിയായിട്ട് ഉയരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അനുഷ്ഠാനം എന്ന പേരിൽ ഞാൻ എഴുതിയൊരു നാടകം സംസ്ഥാന മത്സരത്തിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ അതിലെ പ്രധാന നടനായ

0: ഒരാള്, കർത്താവ് എന്ന് പറയുന്ന ഒരു നടന് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. നാടകം നടത്താൻ വയ്യാത്തൊരു സാഹചര്യം വന്ന ഉടനെ വർഗീസ് മനസ്സിലാക്കുകയും അദ്ദേഹം വന്ന അതിലെ ഏറ്റവും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ച് ഒരു പ്രോംപ്റ്റിങ്ങിന്റെ സഹായമില്ലാതെ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നാടകം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡർ പോലെ ആ സംഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിവായിരുന്നു. ആ ശബ്ദഭംഗി, ആ ചലനത്തിന്റെ ആ ചാരുത എല്ലാം മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്.
1: അക്കാലങ്ങളിൽ തൃശൂർ ആകാശവാണി നിലയം തയ്യാറാക്കിയ റേഡിയോ നാടകങ്ങളിൽ നിന്ന് എൻഎഫിനെ വ്യക്തിത്വവും അഭിനയ നിപുണതയും ഒത്തുചേർന്ന ശബ്ദമായി ശ്രോതാക്കൾ എളുപ്പം തിരിച്ചറിഞ്ഞു.
2: സാവിത്രി, സാവിത്രി ധരിച്ചത് ശരിയാണ്. കൃഷ്ണനും അർജുനനും ഭീമനുമായി സാവിത്രിയുടെ അരിയിൽ വന്നിരുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നോക്കൂ, കിരീടവും ചുട്ടിയും വേഷങ്ങളും ഒക്കെ ഊരിവെച്ച് ശരിയായ മുഖവുമായി. സാവിത്രി വന്നൂടെ, എന്റെ ദ്രൗപതിയായി എന്റെ കൂടെ.
1: കേരളത്തിലെ റേഡിയോ നാടക പ്രസ്ഥാനത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ എൻ കെ സെബാസ്റ്റ്യൻ ആണ് എൻ എഫ് വർഗീസ് എന്ന ശബ്ദത്തെ റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തിയതും അവർക്കിടയിൽ പ്രചാരപ്പെടുത്തിയതും.
3: 1984 എൻ എഫ് വർഗീസ് തൃശൂർ നിലയത്തിൽ ഡ്രാമയ്ക്കുള്ള ശബ്ദ പരിശോധനയ്ക്ക് എത്തുന്നത്.
1: എൻ കെ സെബാസ്റ്റ്യന്റെ ഓർമ്മകൾ.
3: അന്ന് തൃശൂർ നിലയത്തിൽ ഡ്രാമയുടെ ചുമതല വഹിച്ചിരുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നതുകൊണ്ട് ശബ്ദപരിശോധനാ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ശബ്ദപരിശോധനയുടെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ നാടകത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു കോൺട്രാക്റ്റാണ് വർഗീസിന് കിട്ടുന്നത്. ആയിടെ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു നാടകത്തിലെ പ്രധാന നടന് യോജിച്ച ശബ്ദം തേടി നടന്നിരുന്ന എനിക്ക് വർഗീസിൻ്റെ ശബ്ദം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അങ്ങനെ വർഗീസിനെ ആ നാടകത്തിലേക്ക് ഓഡീഷൻ്റെ റിസൾട്ട് അറിയിക്കും മുമ്പ് തന്നെ ക്ഷണിക്കുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. കഴിവുറ്റ ഒരു റേഡിയോ നടൻ്റെ ജൈത്രയാത്രയുടെ ഒപ്പം ഊഷ്മളമായ ഒരു ബന്ധത്തിൻ്റെയും. വർഷം തോറും കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കാറുള്ള അഖില കേരള റേഡിയോ നാടകോത്സവങ്ങളിൽ ഏറ്റവും നല്ല നടനായി ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വർഗീസാണ്. അവയിൽ 99% സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. തൃശ്ശൂർ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ശ്രീ സി എൽ ജോസിൻ്റെ അഭിസന്ധി, ശോകപക്ഷി, മേഘധ്വനി, സി എസ് മുരളീബാബുവിൻ്റെ ശേഖരൻകുട്ടി വരാതിരിക്കില്ല, കൊച്ചി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പി എഫ് മാത്യൂസിൻ്റെ മണ്ണിലേക്ക് മടങ്ങുന്നു, ശരത്ചന്ദ്രൻ്റെ ശാന്തസമുദ്രം. വർഗീസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഏത് റോള് കൊടുത്താലും വർഗീസ് അതിമനോഹരമായി അവതരിപ്പിക്കും. സാധാരണ നടന്മാർക്കൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ചില പ്രത്യേക തരം റോളുകൾ അഭിനയിക്കാൻ കഴിയും. പക്ഷെ എല്ലാ റോളും അഭിനയിക്കാൻ വർഗീസിനെ പോലെ കഴിവുള്ളവർ വളരെ വളരെ വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊമേഡിയൻ്റെ റോള്, വില്ലൻ്റെ റോള്, നായകൻ്റെ റോള്, ഏത് റോളും ഭംഗിയാക്കും. ശോകം, ഹാസ്യം, വില്ലൻ ഒക്കെ അതിമനോഹരമാക്കും. അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ റോള്, നമ്പൂതിരിയുടെ റോള്, തീരദേശത്ത് മത്സ്യ ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുടെ റോള്, അങ്ങനെ വെറൈറ്റി ചെയ്യാനുള്ള വർഗീസിൻ്റെ കഴിവ് വളരെ വളരെ അപൂർവമായിട്ട്
4: കണ്ടിട്ടുള്ളൂ. ജനാലയെ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം കാണാം.
5: മണവാട്ടി മലവാളിനായി ഉറങ്ങൊഴിച്ച് കാത്തിരിക്കണം. അവള് ഉറങ്ങാൻ പാടില്ല. മനസ്സിലായടാ പോട്ടെ.
1: തന്റെ രചനകളിലൂടെ റേഡിയോ നാടകരംഗത്തിനും രംഗനാടകരംഗത്തിനും അതിരില്ലാത്ത ജനപ്രീതി നേടിക്കൊടുത്ത നാടകരചയിതാവ് സി എൽ ജോസ് എൻ എഫ് വർഗീസിനെ കുറിച്ച് ഓർത്തെടുത്തത് ഇങ്ങനെ.
6: തന്റെ അഭിനയ സാമർഥ്യം കൊണ്ടും പൗരുഷം മുറ്റിയ ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാള നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും റേഡിയോ നാടകരംഗത്തും ഒക്കെ സ്വന്തമായ ഒരു സ്ഥാനം അദ്ദേഹം വെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെയേറെ മികച്ചു നിന്നു റേഡിയോ നാടകങ്ങളിൽ. പ്രത്യേകിച്ചും ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒട്ടേറെ നാടകങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയും ആ അഭിനയത്തിലൂടെ മനസ്സിൽ എന്നെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എൻ എഫ് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എൻ്റെ പല നാടകങ്ങളും റേഡിയോയിലൂടെ അദ്ദേഹം ശബ്ദം കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ നിലയത്തിലായിരിക്കുമ്പോൾ ആമ്പൽപ്പൂവിൻ്റെ ആത്മഗീതം എന്ന ഒരു നാടകം റേഡിയോ നാടകവാരത്തിൽ വന്നു. ഡോക്ടർ നെൽസനായിട്ട് തൻ്റെ അഭിനയം മുഴുവൻ കെട്ടഴിച്ചിട്ട

0: ശക്തമായ കഥാപാത്രത്തിന് രൂപം കൊടുത്തു. അതിനെ തുടർന്ന് മേഘധ്വനി എന്ന മയക്കുമരുന്നിനെതിരായ നാടകത്തിൽ സതീഷ് എന്ന കഥാപാത്രത്തെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് എൻ ഫർഗീസ് അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് ശോകപക്ഷി എന്ന നാടകത്തിൽ പോലീസ് ഓഫീസർ വില്യംസ് എന്ന റോളിലും എൻ എഫ് അതി തന്മയത്വത്തകവോടുകൂടി ആ റോൾ കൈകാര്യം ചെയ്തു. അദ്ദേഹം റേഡിയോ നാടകത്തിൽ ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ആളുകൾക്കും അത്യാവശ്യം പറഞ്ഞു കൊടുക്കുകയും ആ രംഗങ്ങളെ കൊഴുപ്പുണ്ടാക്കാനും വ്യക്തിത്വം കൂടുതലുണ്ടാക്കാൻ വേണ്ടി ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിരുന്നു ആ നാടകങ്ങളൊക്കെ. പിന്നെ ജയിൽപ്പുള്ളി ജയിലി ചാടി വരുന്ന സുഖു എന്ന കഥാപാത്രമായിട്ട് എൻ്റെ അരമണിക്കൂർ നാടകത്തിൽ ഇനി യാത്രയില്ല. ഇന്നും അത് ആളുകൾ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള ആ ഓർമ്മ പലപ്പോഴും പറയാറുണ്ട്. എന്തൊരു അഭിനയമായിരുന്നു, എന്തൊരു ശബ്ദഗാംഭീര്യമായിരുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച കൊച്ചി സ്റ്റേഷന്റെ നാടകം, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, ആ വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള 80 വയസ്സായ ആളുടെ കഥാപാത്രത്തെ അതിമനോഹരമാക്കി അതിഗംഭീരമാക്കി അവതരിപ്പിച്ച എൻ എഫിനോട് ഞാൻ എന്റെ അനുമോദനം നിറഞ്ഞ ഹൃദയത്തോടു കൂടി കൊടുത്തു.
1: സോഫി മോളെ,
2: എന്നതാ വല്യപ്പച്ച?
1: നാളെ മുതല് മോളോട് മിണ്ടണമെന്ന് തോന്നുമ്പോ വല്യപ്പച്ചന് എത്ര ചൂട് വയ്ക്കണം മോളെ.
2: എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ?
1: ഞാൻ ഇവിടെ ഒറ്റക്കാവാൻ പോവല്ലേ? ഈ വീട്ടില് മോളല്ലാതെ ആരാ എന്നോട് മിണ്ടണേ?
3: വർഷം തോറും നടക്കുന്ന റേഡിയോ നാടകോത്സവങ്ങളിൽ തിളങ്ങുന്ന ശബ്ദതാരമായി എൻ എഫ് വർഗീസ് ശ്രോതാക്കളെ റേഡിയോ സെറ്റുകൾക്ക് മുന്നിൽ പിടിച്ചിരുത്തി. ആകാശവാണിയുമായുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പാടുകൾ ആ നാടകങ്ങളിൽ നിന്ന് അനുഭവിക്കാമായിരുന്നു. അവിസ്മരണീയ പ്രകടനത്തിലൂടെ ആസ്വാദകരെ അതിശയിപ്പിച്ച അടയാളങ്ങൾ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഭാഗം.
1: മഴ നിലച്ചു കഴിഞ്ഞു, പൂകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, പാട്ടുകാലം വന്നെത്തി. കിളിമലയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി, ഭൂമിയിൽ പൂക്കളുടെ പരിമളം പരന്നു തുടങ്ങി. ഇപ്പോ എന്റെ സോഫി മോള് വരും. ഈ അന്ധന് കാഴ്ചയായിട്ട് അവള് വരും. ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും, കാടുണ്ടാക്കും, കിളികൾക്ക് വീടൊരുക്കും. മലയപ്പോ വെങ്ങിപ്പൊട്ടില്ല, മനുഷ്യരാരും ചാവുകയില്ല. അവള് വരും, അവള് വരും, സോഫി മോള് വരും.
4: സാധാരണ ഗതിയിൽ എന്നിട്ട് ഒരു സങ്കല്പം പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാതരണൊക്കെ ആവുമ്പോ ഇതൊരു നിസ്സാരമട്ടിൽ എടുക്കുന്നുള്ളതായിരുന്നു.
3: അടയാളങ്ങൾ എന്ന നാടകത്തിന്റെ രചയിതാവ് ഡോക്ടർ സി ജെ ജോണിന്റെ എൻ എഫ് വർഗീസ് ഓർമ്മ.
4: എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, എൻ എഫ് ഈ നാടകത്തിനോടും നാടകം എന്നുള്ള അദ്ദേഹത്തിന്റെ നാടകത്തിനോടുള്ള ആ ഒരു ഒരു അർപ്പണ മനോഭാവമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില ടേക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, ശരിയായൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്ന് കേട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ വേറെ രീതിയിൽ ഈ ഡയലോഗ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു ചെയ്യുമായിരുന്നു.
3: അടയാളങ്ങളുടെ റിഹേഴ്സൽ വേളയിൽ നിന്ന് ഒരു ശബ്ദഖണ്ഡം.
5: ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനിയൊന്നും ആവില്ല, ആവില്ല എന്ന് പറഞ്ഞ് ഇല്ലാവുന്നു. ഇല്ലേൽ തല കറങ്ങും കഴിഞ്ഞിട്ട് പഞ്ചിയണം.
2: അതിന് മുമ്പത്തെ ഫീമെയിലിന്റെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ നിർത്തിയതിന് തൊട്ട് മുമ്പ് ഫീമെയിലിന്റെ വേറൊരു പോർഷൻ വന്നിട്ടില്ലേ, അത് കഴിഞ്ഞിട്ട്.
5: ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനി ഇതിനൊന്നും ആവില്ല.
2: അത് പറ്റിയല്ല, ദാ വല്യപ്പച്ചൻ എന്റെ കൈ പിടിക്ക്.
5: ഓ
6: അതെ,
5: ഓക്കേണാ.
7: ദേട്ടാ, ഇതുപോലെയാണ് അന്ന് മഴ പെയ്തുകൊണ്ടിരുന്നത്. പ്രളയം പോലെ മഴ കുത്തിയൊലിച്ച് പെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ നെഞ്ചിലാക്കാക്കി കുതിച്ചു, കുത്തി. സ്റ്റീഫൻ കണ്ടു നിൽക്കാൻ ഞാൻ നന്ദുവിനെ കുത്തി വീഴ്ത്തി.
3: അഭിനയകലയുടെ വിവിധ പ്രത്യക്ഷങ്ങളിലും പ്രതലങ്ങളിലും അസാമാന്യമായ കയ്യൊതുക്കത്തോടെ വ്യാപരിച്ച എൻ എഫ് വർഗീസ് എന്ന കലാകാരൻ തന്റെ നടന പാടവത്തിന്റെ പ്രധാന ഈടുവെപ്പായി കണ്ടിരുന്നത് ശബ്ദത്തെയായിരുന്നു. അതുകൊണ്ടുതന്നെ ശബ്ദനാടകമെന്ന വിസ്തൃത ജലരാശിയിൽ ഒരു സ്വർണ മത്സ്യമെന്ന

0: പോൽ നീന്തി തുടിച്ചു.
1: ഉവ്വേ, ഇത് കേട്ടാ തോന്നുന്നു ഡ്രിങ്ക്സ് ഇല്ലാത്ത ദിവസം ഉണ്ടെന്ന്. കളി തോറ്റാൽ ലാർജ്, ജയിച്ചാലും ലാർജ്. ഇനിയിപ്പോ കളി സമനിലയിലായാലോ? സമനില തെറ്റുന്നതുവരെ ലാർജ്. അതല്ലേ സാറിന്റെ
2: മദ്യനയം.
0: തന്റെ ശബ്ദത്തിന് വേണ്ടി ആരൊക്കെയോ എവിടെയൊക്കെയോ കാതോർത്ത് നിൽക്കുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തെ എന്നും നയിച്ചിരുന്നു.
1: അതെന്താടാ ഹരി നീ അങ്ങനെ പറഞ്ഞത്? ഹോട്ടൽ റീജൻസി ബാർ അറ്റാച്ച്ഡ്.
0: റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി മാത്രം കാലം കരുതി വച്ച ശബ്ദമാണോ ഇത് എന്ന് നമ്മെ അതിശയിപ്പിച്ച ശബ്ദമാന്ത്രികത.
3: കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടേടാ പോനെ. ദേ നോക്കിക്കേ, ഞാൻ വെളുപ്പിനെ കുപ്പായം മാറിയിരിക്കുക. ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളാടാ. കല്യാണ ശുശ്രൂഷ കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് കേൾക്കാമല്ലോ. ഞാൻ ഒന്ന് വന്നോട്ടെ തുമ്മിക്കുഞ്ഞെ.
0: സിനിമാ തിരക്കുകൾക്കിടയിൽ നിന്ന് NF ഓടി വന്ന് ശബ്ദം പകർന്നു പോയ ശബ്ദനാടകങ്ങൾ ഇപ്പോഴും ശ്രോതാക്കൾ ഓർമ്മയിൽ താലോലിക്കുന്നുണ്ട്.
1: സാവിത്രി, നല്ല നിലാവ്. സ്വയംവരത്തിലെ പുഴ
4: കണ്ടു?
1: എവിടെയെങ്കിലും നീലക്കടമ്പുകൾ പൂക്കുന്നുണ്ടോ?
4: അറിയില്ല.
1: കാണുന്നുണ്ടോ പടിപ്പുരപ്പടിയിലൊരു കിരീടം? നിലാവിന്റെ നിഴൽ പറ്റിയൊരു വേഷം? എന്തിനാ സാവിത്രി കരയണത്?
4: സന്തോഷം കൊണ്ട്.
0: നാടകം ഒരു സ്വയംവര കഥയിലെ പുഴ.
1: സാവിത്രി, ഇനി പടിപ്പുര കടന്ന് ഒരു 10 അടി നടന്ന നമ്മുടെ വീടായില്ലേ? വരൂ വരൂ.
0: മണ്ണിലേക്ക് മടങ്ങുക എന്ന ശബ്ദനാടകത്തിൽ നിന്ന്.
1: ഇതെന്നോട് പോലും ഞാൻ പകരം വീട്ടിയതല്ല. ആരോടെങ്കിലും പകരം വീട്ടിയൊരു സുഖമല്ല. പോകുന്നതിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട ഒരു പുണ്യകർമ്മം, അത് ചെയ്തതിന്റെ ശാന്തിയാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്.
0: സാഗര രാജകുമാരി എന്ന നാടകത്തിലെ ശ്രദ്ധേയ കഥാപാത്രം.
5: അച്ചോ, അച്ഛാ.
6: എന്താ?
5: ഇതേ അച്ഛനെ കാണാനാണെന്നും പറഞ്ഞ് പള്ളിമേടയിലായിട്ട് ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടാ.
6: ആരാണെന്ന് ചോദിച്ചില്ലേ?
5: ചോദിച്ചല്ല.
6: എന്നിട്ട്
5: ഒന്നും മുണ്ടാതെ മൗനമായിട്ട് നിന്നങ്ങടെ ചിന്തിക്കണേന്ന്. മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു വാഴ്ത്തപ്പെട്ട മുഖഭാവം. പിന്നെ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല കേട്ടാ. ചിന്താധീനം കഴിയുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാന്ന് കരുതി നുമ്മ ഇങ്ങോട്ട് പോന്നു.
0: ഓർമ്മയില്ലേ ശാന്തസമുദ്രം എന്ന നാടകത്തിലെ പ്രിൻസ് ജോർജിനെ?
1: എനിക്കിപ്പോ തോന്നുന്നു നീ ചെയ്തത് ശരിയാന്നാ. അവിടെ കിടന്ന് ഒന്നും അറിയാതെ മരിച്ചാൽ എന്റെ ജീവിതത്തിനും മരണത്തിനും എന്തർത്ഥമുള്ളത്? ഇതാ ഇപ്പൊ കണ്ടില്ലേ, എന്താ ഒരു സമാധാനം.
0: അവസാനം ശബ്ദം പകർന്ന ശബ്ദനാടകം അടയാളങ്ങൾ.
1: തൊമ്മിക്കുഞ്ഞേ, ഡാ താൻ തോന്നി കിളിമലയുടെ ചങ്ക് തുറന്നില്ലേ നീയേ.
0: തന്മയീ ഭാവവും അനായാസതയും ശബ്ദനിയന്ത്രണ പാഠവും ആണ് NF-ന്റെ അഭിനയ ശൈലിയുടെ മുഖമുദ്ര.
1: സാഹചര്യങ്ങളല്ലേ ഗുരുജി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. കുരിശിങ്കൽ ജോർജ് എന്ന പ്ലാന്ററുടെ മകനായി പിറന്നപ്പോ തന്നെ എന്റെ വഴി വിളിച്ചു തുടങ്ങിയിരുന്നല്ലോ. അമ്മച്ചി മരിച്ചതി പിന്നെ കുരിശിങ്കൽ ജോർജ് ശരിക്കും ഒരു കിങ് ജോർജ് ആയിരുന്നു. അപ്പച്ചൻ ദാനാധാര പ്രകാരം എഴുതി തന്ന ഏകാന്തതയുടെ സാമ്രാജ്യത്തിൽ പിന്നീട് ഞാനായിരുന്നു ചക്രവർത്തി. തിന്നും കുടിച്ചും മുടിച്ചിട്ടും മറ്റൊരു വശത്ത് നിന്ന് പെരുകി വരുന്നുണ്ടായിരുന്ന പൈതൃക സ്വത്ത് പണം കൊടുത്താൽ നേടാൻ കഴിയാത്തൊന്നുമില്ല എന്ന് ഞാൻ കരുതി. പിന്നീട് ഞാൻ കടന്നു വന്ന വഴികളൊക്കെ പിഴച്ചവയായിരുന്നു ഗുരുജി.
0: ശബ്ദത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള NF-ന്റെ ആദ്യകാല യാത്രകൾ മിമിക്രി വേദികളിലാണ് അവസാനിച്ചിരുന്നത്.
7: അപ്പഴേ താൻ അയാളെ തെറി പറഞ്ഞു എന്നുള്ളത്
8: ശരിയാണല്ലോ?
7: താൻ തെറി പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് പരമാവധി ശിക്ഷ കിട്ടും.
8: അയ്യോ, ശിക്ഷ കിട്ടരുത്.
0: മിമിക്രി വേദിയിലെ ഒരു ആദ്യകാല പ്രകടനത്തിൽ നിന്ന്.
7: അപ്പൊ താൻ തെറി പറഞ്ഞില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ പറഞ്ഞ കോടതി വിശ്വസിക്കില്ല. താനൊരു ഊമയായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പൊട്ടനായിട്ട് അഭിനയിക്കണം.
8: സംസാരിക്കാൻ കഴിവില്ലാത്ത പൊട്ടനാണെന്ന് കോടതി പറയാം.
7: എടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നു? എടോ അഭിനയിക്കണമെന്ന്, പൊട്ടനായിട്ട് അഭിനയിക്കണം. ആ അപ്പൊ ഞാൻ കോടതിയിൽ വെച്ച് തന്നോട് ചോദിക്കും, തന്റെ പേരെന്താണ്?
8: വർഗീസ്.
7: എടോ പൊട്ടനായിട്ട് അഭിനയിക്കണമെന്ന്, തന്റെ പേരെന്താണ്?
8: പൊട്ടനായിട്ട് വർഗീസ്.
7: എടോ അഭിനയിക്കാൻ, തനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ? അഭിനയിക്കണം, പൊട്ടനായിട്ട് അഭിനയിക്കണം. ആ തന്റെ പേരെന്താണ്? ഒന്നുകൂടെ നന്നായിട്ട് അഭിനയിച്ച്. ആ കൊള്ളാം കൊള്ളാം. താൻ ഈ നിൽക്കുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട്?
8: കണ്ടിട്ടുണ്ട്. അവൻ ഇത് കഴിഞ്ഞു വേണം ഒന്ന് കൊടുക്കാനായിട്ട്.
7: തന്നോട് പറഞ്ഞാൽ
8: മതിയല്ലോ. കോടതിയിൽ പുറത്തിറങ്ങി അപ്പടിക്കും ഞാൻ.
7: ഫുൾ ടൈം പൊട്ടനായിട്ട് അഭിനയിക്കണമെന്ന്. ആ ഫുൾ ടൈം പൊട്ടൻ. തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ കേസിന്റെ വിജയം.
8: ആ കൊള്ളാം.
7: ആ താൻ

0: ചലച്ചിത്ര രംഗം ആദ്യമൊക്കെ ഈ നടനെ ഗൗനിച്ചിരുന്നതേയില്ല. കിട്ടിയ ആദ്യത്തെ നല്ല അവസരത്തിൽ തന്നെ ഇതാ വ്യത്യസ്തനായ ഒരു നടൻ എന്ന് ഇൻഡസ്ട്രിയെ കൊണ്ട് പറയിപ്പിച്ച എൻ എഫ് പിന്നീട് ഇൻഡസ്ട്രിക്ക് അനിവാര്യമായ ഒരു സാന്നിധ്യമായി വളർന്നു.
1: അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോട് ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന്.
0: ആകാശദൂതിലെ വില്ലൻ വേഷമായിരുന്നു ആ വരവിന്റെയും വളർച്ചയുടെയും നാന്തി കുറിച്ചത്.
1: എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ

0: അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോട് ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന്.
1: ആകാശദൂതിലെ വില്ലൻ വേഷമായിരുന്നു ആ വരവിന്റെയും വളർച്ചയുടെയും നാന്തി കുറിച്ചത്.
0: എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പം തന്നെ വിട്ടേക്കണം, കണക്കൊക്കെ പിന്നെ തീർത്തോളാം.
1: നഷ്ടസ്മൃതികളുടെ നിശബ്ദതയിലേക്ക്, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി ആ ശബ്ദ ഗാംഭീര്യം വന്ന് പ്രതിധ്വനിക്കുകയാണ്.
2: എന്തോ നിനക്കറിയില്ലേ, നനവിലേക്ക് സ്റ്റീഫനും നന്ദുവും ഓരോ നീർച്ചാല് പോലെ കിനിഞ്ഞിറങ്ങിപ്പോയ അതേ മണ്ണിന്റെ നനവിലേക്ക്. കഴിഞ്ഞെന്തോ എന്റെ കുറ്റവിചാരണ കഴിഞ്ഞു, ശിക്ഷയും വിധിക്കപ്പെട്ടു. ഇനിയെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ. എന്തു
1: എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുന്ന മരണത്തിന് പോലും ആസ്വാദക മനസ്സുകളിൽ നിന്ന് തന്റെ ശബ്ദത്തെ മായ്ച്ചു കളയാനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയല്ലേ മരണത്തെ പോലും നിശബ്ദമാക്കുന്ന ഈ ശബ്ദം. NF വർഗീസിന്റെ കലാജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, രചന നിർവഹണം KV ശരത്ചന്ദ്രൻ.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം സംസ്ഥാന ബഡ്ജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിന്റെ അവതരണം തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന 2026-2027 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണത്തിൻ്റെ തത്സമയ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുമായുമൊക്കെ സൗഹൃദ സംഭാഷണത്തിലേർപ്പെടുകയാണ്. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ബജറ്റ് അവതരിപ്പിക്കുന്ന 3-ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അറിഞ്ഞതാണ്. വിഷൻ 2031 എന്ന ഡോക്യുമെൻറ്റിലൂടെ, ഒപ്പം 8 June നടന്ന വിവിധ മേഖലകളിലുള്ള 12 ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെയാണ് ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവേ ഒരു ചടങ്ങുണ്ട്, ധനമന്ത്രി ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പ്രസംഗം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, വായിച്ച് കേൾപ്പിക്കുന്ന. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസം ബജറ്റ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. ധനസമാഹരണം സർക്കാരിന് മുന്നിൽ ധവളപത്രമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ധനസമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷേ ഈ ബജറ്റിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാവുക തിരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പോലുള്ള പദ്ധതികൾ ആൾറെഡി തന്നെ നടപ്പിലായി കഴിഞ്ഞു. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി തയ്യാർ

0: അടുക്കുകയാണ്. ഒപ്പം വികസന പദ്ധതികളാണ് മറ്റ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്. തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനം സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. വികസന പദ്ധതികളിലാണ് കൂടുതലായി ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒപ്പം ഇന്ന് ജൂൺ 19 വായനാ ദിനം കൂടിയാണ്. നല്ലൊരു വായനക്കാരൻ എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയനാണ് മുഖ്യമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ ചരക്ക് നീക്ക ഹബിൻ്റെ സാധ്യതകൾ, ഒപ്പം കടൽ അധിഷ്ഠിതമായൊരു സാമ്പത്തിക വ്യവസ്ഥയിൽ രൂപപ്പെടാവുന്ന മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ശാലയുടെ സാധ്യതകളൊക്കെയാണ് വലിയ വികസന പദ്ധതികളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലേക്ക്. ഒപ്പം ജനക്ഷേമ നടപടികളിലും പ്രധാനമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾ, ഇതൊക്കെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള ധന പ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം മെച്ചപ്പെടുത്താനും, ഒപ്പം കേന്ദ്രവിഹിതം, അതിൻ്റെ കേന്ദ്ര പദ്ധതികളായ അമൃത്, സ്മാർട്ട് സിറ്റി, ദേശീയപാത വികസനം, അത്തരത്തിലുള്ള പദ്ധതികളുള്ള സംസ്ഥാന വിഹിതം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളാണ് സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടി അംഗങ്ങളെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കർ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉണ്ടായേക്കുമോ? 2 ഗഡു DA സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പങ്കാളിത്ത പെൻഷൻ്റെ സർക്കാർ വിഹിത നിലവിൽ 10% എന്നുള്ളത് 14 എത്തുമോ എന്നുള്ള സാധ്യതയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ക്ഷേമ പെൻഷൻ 2000 നിന്ന് എത്രയിലേക്ക്, 3000 ഉയർത്തുമെന്നുള്ള ഒരു ഇതാണ് പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. അത് എത്രയായി മാറുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ദിര ഗ്യാരണ്ടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധനാഗമ മാർഗമായ കിഫ്ബി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു പ്രധാന ധനാഗമ മാർഗമായ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് തരത്തിൽ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് എത്തുകയാണ്. സഭാംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ 9 ഇപ്പോൾ സമയം 9 എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വികസന പദ്ധതികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ബജറ്റിൻ്റെ അവതരണം ഉണ്ടാകും. എയിംസുമായി ബന്ധപ്പെട്ട, കേരളത്തിലേക്കുള്ള എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. അപ്പം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തീരസംരക്ഷണം, അപ്പം ഭൂനിയമങ്ങളുടെ മാറ്റം, ഇന്ധനസിസ്, നമ്മൾ ഈ പ്രക്ഷേപണം ബജറ്റിൻ്റെ തത്സമയ അവതരണത്തിനായി നിയമസഭയിലേക്ക്.
1: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
2: സാർ. 2027 മുതൽ 2028 2029 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുജന ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും

സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൌകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളോടെയാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTP 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 6.59% മുകളിലായിരുന്നു 2015-16. 2025-26 GSTP 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുക. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൌണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1-7-2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ

യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ, റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമവകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഇനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ

കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാ സേവനങ്ങൾ, അവസാനഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാരിടൈം മ്യൂസിയം, പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ ആഴക്കടൽ തുറമുഖം വരെയും കേരളത്തിന് മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബ്ബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതുസമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാവും. ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനൊരു വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൌസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം മികച്ച മനുഷ്യ വിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹ്യ സ്ഥിരത എന്നിവ കേരളത്തിന്റെ വലിയ ശക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും
സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്നു.

ഉയർന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. സർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പ്പായിരിക്കും. സർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME കളുടെ പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ-കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME കൾക്ക് ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോമെന്ററെയും മാനേജ്മെന്റ് മെന്റർമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോകോളുകൾ, തത്സമയ പൊതു വെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം,

ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്പേസ് ഇക്കോണമി, ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ, യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായൊരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഒരു ദേശീയ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ള ഒരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യ

യിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിത്തുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ

ഒത്തുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൗകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സര

മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായൊരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സ്ത്രീകളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമെറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല

കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യ സുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി തൃശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും

മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കുകയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകുകയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൌജന്യ യാത്ര KSRTC അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ. സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിച്ച് 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാലയ പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1,000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാണ്. മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ, കൃഷിയും അനുബന്ധ മേഖലയും. സർ, കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1,534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ബലവർഗ്ഗങ്ങൾ

ഫലങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെ അശരണരിലെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൗൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസനം. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്ന 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനുള്ള 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിനുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീര സാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധനം. മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപയുൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറീഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം

രാഷ്ട്രം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സാർ, പരിസ്ഥിതി വകുപ്പ് പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കൂടി കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ

സർ, മലയോര കർഷക ക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷി രീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2,138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2,090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ 1,422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടികൾ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സർ, സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപ തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതു സഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ PPP മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സർ, ഊർജ്ജ മേഖലയ്ക്ക് 1,284.75 കോടി രൂപ ഉയരുത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി

എസ് ഇ ബിക്ക് വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ഐ ടിക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൌശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരത ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സാർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നുവരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൗകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോ ഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ ഐടി അടിസ്ഥാന സൗകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൗകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൗകര്യം ഏർപ്പെടുത്തും. മുസ്ലിം

ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട്, ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനതു പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, നാറ്റ്പാക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റേ ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സംസ്കരണത്തിലുള്ള സൌകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്രാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഉദാഹരണത്തിന്, ഹാവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും അക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖല. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ

സ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. KMCSLന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 കോടി രൂപ വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലാർ എട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണവും മാലിന്യ നിർമാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. IT അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട

ചെയ്യുന്നവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ്, വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ധനരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ യു ഡി എഫ് കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താളോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും, കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിപക്ഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. സർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സർ, മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുള വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും

സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സർ, ജുഡീഷ്യറി, നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ, DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 Section 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 October 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൌകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി, ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി

3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചറിംഗ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BMNBC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ്. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുനാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തനായി കൂണമ്മാവ് സെന്റ് ഫിലോമിനാസൻ സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീന്തീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWG നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150th ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു.
പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഒരാടം പാലം

മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താല നിയോജക മണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാഡമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വിനായ മുൻ മുഖ്യമന്ത്രി R ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിന് മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ, സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാന ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വയുടെ പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിൽ അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട, പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും.

സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3000 രൂപ എന്നത് 1500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച ഇ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഇ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 1,46,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിലും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റ തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൗകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡിസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്.

0: ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്. കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൗരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 169,646.37 കോടി. സർ, റവന്യൂ ചെലവ് 205,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനമായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ അവതരിപ്പിച്ചത്. അതിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ബജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിന്റെ ഒരു പ്രധാന വെഹിക്കിൾ എന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള നമ്മൾ ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ഈ ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം, അതിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കൗൺസിൽ, കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക്

കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME ആരംഭിക്കാനുള്ള നടപടികളിലൊപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങളുണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് MT വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി ഈ പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് തുടങ്ങിയ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ. ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ്ങ് വില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൗൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീര വികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ സംസ്ഥാനത്തിൻ്റെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും, ഒപ്പം അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. IT മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെയും കൊച്ചി ഇൻഫോ പാർക്കിൻ്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് വെൽഫെയർ ആക്റ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷൻ കേരളത്തിന് അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ.
ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ

0: ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്റ്റ്, കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോയെന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി ഏകദേശം 20 കോടി രൂപ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള, മുൻപൊരിക്കൽ തറക്കല്ലിട്ടതാണ് 2 മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാൻറ്റുകൾ കൊടുക്കും, ഭിന്നശേഷിക്കാർക്ക് പൊതുവായ ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബഡ്ജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും, ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട്, SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി, പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു. നിലമ്പൂർ സർക്കാർ കോളേജിൻ്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിൻ്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ, കൂടാതെ അന്തരിച്ച നടൻ സലീംകുമാറിന് എറണാകുളത്തെ സ്മാരകം ഏകദേശം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെൻറ്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും, ഒപ്പം ക്യാൻസർ സെൻറ്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പം ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപയോളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണൻ്റെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിൻ്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിൻ്റെ വികസനമൊപ്പം ക്ഷേമം, സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിൻ്റെ ഈ പുനഃ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഉണ്ടാകും. കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസൊക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ. സംസ്ഥാന ബജറ്റിൻ്റെ ഈ തത്സമയ പ്രക്ഷേപണം ശ്രവിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം. ഉദയപുരം സുൽത്താൻ, ഈ പടത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനോടകം നടപ്പാക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.
1: പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിത ഇന്ധന സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്ത് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ചേർത്ത് ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് നിർമ്മിക്കും. കേരളത്തെ ഏഷ്യയിലെ സുപ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് ആക്കി മാറ്റാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിന് ഇൻവെസ്റ്റ് കേരളം സെൽ ഏകജാലക സംവിധാനം ആരംഭിക്കും. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. ഇതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു.
1: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും.
0: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടി രൂപയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക്

0: ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DADR മുടക്കമില്ലാതെ നൽകും. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കോഴിക്കോട്. സമയം 11 കഴിഞ്ഞ് 5:25. 438.6 മീറ്ററിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും ഉൾപ്പെടെ ഗവൺമെന്റിനുമേൽ 87,012 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കുറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വയോജന വകുപ്പിന് 10 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആധുനികവും നൂതനവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് കടലിലും കരയിലും വികസനത്തിന് മിഷൻ സമുദ്ര നടപ്പാക്കാൻ 400 കോടി രൂപ വകയിരുത്തും. വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം നയം രൂപീകരിക്കും. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ച് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മാരിടൈം ശക്തിയാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞത്തെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ MSME ഗോത്ര പദ്ധതിക്ക് രൂപം നൽകുമെന്നും 10,000 MSME സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്കായി കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കും. ഫാർമ കാർഗോ സൌകര്യം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ഇത് സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കും.
0: ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നും 2 ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും നഗരവികസനത്തിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപൂർവ ധാതുസമ്പത്ത് സംരക്ഷിക്കും. ഹരിത ഹൈഡ്രജൻ ഹബായി കേരളത്തെ മാറ്റും. ഇതിന് 100 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിന് 50 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമയെ വികസിപ്പിക്കാൻ ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും.

ഇതിന് 100 കോടി രൂപ വകയിരുത്തിയത്. എം ടി വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തി. നടൻ സലിംകുമാറിന് എറണാകുളത്ത് 1 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ നീക്കിവച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് കൃഷി സഖി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിൽ തീറ്റപ്പുൽ ഫാം ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പാക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുമെന്നും മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 6,300 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കിയായാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനമാണെന്നും മോഹൻലാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾകോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾസെൽ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. അതിജീവനത്തിലെ വിടവ് നികത്തുക, അരിവാൾകോശ രോഗത്തിൽ തുല്യത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾകോശ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഒഡീഷയിലെ റായരംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുസുമി ബ്ലോക്കിന് കീഴിലെ ഖനി ബാധിത ഗ്രാമങ്ങളിലേക്ക് മെഗാ സംയോജിത ഗ്രാമീണ പൈപ്പ് ജലവിതരണം, ബ്രഹ്മകുമാരി മാതൃശക്തി ഭവൻ, റായരംഗ്പൂർ പോലീസ് ജില്ല സ്പെഷ്യൽ സർക്യൂട്ട് ഹൌസ് എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതിഗതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രി കൂടിയായ കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ എത്തിച്ചേർന്നു. അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, കവരത്തി പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ് തിലകർ, എ ഡി എം അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യോഗ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷന് കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ

പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ ബഹാദൂർ ശാസ്ത്രി ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രമേശ് കുമാറാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയയ്ക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. തിരക്ക് വർദ്ധിക്കുന്നത് കാരണം യാത്രക്കാരുടെ അസൌകര്യം ഒഴിവാക്കാൻ പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ രാവിലെ 7:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:45 മംഗളൂരു ജംഗ്ഷനിൽ എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായന ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായന ദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായന ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. രാത്രി 12:30 US ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ എത്തി. ന്യൂസിലൻഡിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1 സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാവ്, സമാന്തരം, മായാമാളവ ഗൌള, നിറങ്ങൾക്കപ്പുറം, വളയം, അമ്മ, അകം എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 2, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനും നടപടികളും ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡെങ്കിപ്പനി എന്നിവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതുകുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 28 നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ADM കെ മനോജിന്റെ അധ്യക്ഷതയിൽ ഏകോപന യോഗം ചേർന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ, മൊബൈൽ ബൂത്തുകൾ, പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റ് ബൂത്തുകൾ അടക്കം 1993 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ

ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാവും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ കർഷകരുടെ വീടുകളിലെത്തി 4 മാസത്തിന് മുകളിൽ പ്രായമായ കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപയാണ്. കൊല്ലം ആശ്രാമം ESI മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ

0: നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
1: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും.

0: വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,51,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും

ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാൻ റീച്ച് കേരള പ്രഖ്യാപിച്ച് കേരള ബജറ്റ്. തിരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും എയിംസ് നിലവാരത്തിൽ സേവനങ്ങളും അക്കാദമിക് മികവും കൈവരിക്കുവാൻ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതുതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി മാത്രമേ അയക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപ. പ്രമുഖ കഥാകാരി KR മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ 9400224440 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. 2 മണിക്കുള്ളിൽ കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. ബാലൻ ദ ബോയ് എന്ന പേരിൽ ഇറങ്ങിയ പുതിയ ചിത്രത്തിൽ നിന്നുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങാം. നിളരാജാണ് ഈ പാട്ട് നയിച്ചിട്ടുള്ളത്. അൻവർ അലിയുടെ രചന, സംഗീതം സുഷിൻ ശ്യാം.

0: ഹലോ, നമസ്കാരം. ആ, സുരേഷല്ലേ?
1: അതെ.
0: എവിടെയാ സ്ഥലം?
1: ഇത് പൂവാട്ടുപറമ്പ്.
0: പൂവാട്ടുപറമ്പ്. എന്തുണ്ട് വിശേഷം?
1: നല്ലത് നല്ലത്. ഞാൻ ടൈലറാണ്.
0: ആ, ടൈലറിങ്ങിലാണ്. നമ്മുടെ ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കളിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈ പകൽ നേരത്തൊക്കെ ജോലി ചെയ്യുന്നവർ, കൂടുതലും ടൈലറിങ് മേഖലയിൽ നിന്നുള്ളവരാണല്ലോ.
1: അതെ
0: അതെ, വിളിക്കുന്നവർ കൂടുതൽ. അല്ലാത്തവർ പാട്ട് കേട്ടോണ്ടിരിക്കും. ഞങ്ങളൊരു സർവേ നടത്തി നോക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ താല്പര്യപൂർവ്വം പരിപാടി കേൾക്കുന്നവരായിട്ടുണ്ട്. ആ സമയത്ത് വിളിക്കാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, മറ്റുള്ളവർ ഇതുപോലെ സുരേഷിനെ പോലെയുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറയുന്ന അനുഭവങ്ങളും അവരുടെ നിരീക്ഷണങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നാണ്. പറയൂ, വേറെന്ത് വിശേഷം?
1: നല്ലത്.
0: ആ, റേഡിയോ നടത്തുന്നവർ അല്പം മാറിയ തിരക്കില്ല.
1: ഓ, ആയിക്കോ, മാറി.
0: ആ, മറ്റേ ആ ഒരു ഫീഡ്ബാക്ക്
1: വരുന്നുണ്ടോ?
0: ആ ഓക്കെ. അപ്പോൾ നമുക്ക് പാട്ട് വേണ്ടത് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിലെ മെല്ലെ മെല്ലെ മുഖപടം അല്ലേ?
1: അതെ, ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. മലയാളി ഉണ്ട്, മലയാളിന്റെ ഭാര്യ ഉണ്ട്, എല്ലാവരുണ്ട്. ഞാൻ മലയാളിന്റെ ഭാര്യക്ക് കൊടുക്കാം.
0: ഓ, കൊടുക്കൂ.
2: ഹലോ.
0: ആ ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: എന്താ പേരെന്താ?
2: പേര് നിഷ.
0: നിഷ, ഓക്കെ. അപ്പോൾ സുരേഷിനെ പോലെ വളരെ താല്പര്യപൂർവ്വം ജോലി ചെയ്യുന്ന കുറച്ച് പേരാണ് നിങ്ങളുടെ കരുത്ത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോ ഇതേപോലുള്ള കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണല്ലോ അല്ലേ? അതെ. അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ വാക്ക് പാലിക്കാൻ കഴിയില്ല. എന്താണ്, യൂണിഫോമിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ?
2: തിരക്കിലാണ്.
0: അതിനിടയിൽ ചെറിയൊരു ആശ്വാസമാണ് ഈ പാട്ട്. റിയലാണോ? കൂടുതൽ സമയം റിയൽ എഫമാണോ കേൾക്കാറ്? ഓക്കെ. അപ്പൊ ഈ യൂണിഫോമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ വക എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ഉപഹാരം നമ്മുടെ സുരേഷിനെ പോലെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ. എത്ര പേരുണ്ട് കടയില്?
2: കടയില് മൂന്നാള്.
0: മൂന്നാള്. അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം കേട്ടോ.
2: ഓക്കെ.
0: ഓക്കെ ഓക്കെ.
2: താങ്ക് യു.

0: 93.6 റിയൽ എഫ്എം.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാണ്? ഗിരിജ. ഓ, കട്ടായിപ്പോയല്ലോ. വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്ന ഒരാളാണ്, വിളിച്ചപ്പോൾ പെട്ടെന്ന് കട്ടായിപ്പോയി. പൂന്തേനരുവി എന്ന സിനിമയിലെ ഒരു പെണ്ണിൻ്റെ കഥ തിരിച്ചാണ്. ഒരു പെണ്ണിൻ്റെ കഥ എന്ന സിനിമയിലെ പൂന്തേനരുവി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ഇതിനിടയിൽ വിളിച്ച് കിട്ടുമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നോക്കാം.

हेलो। हेलो हेलो, നമസ്കാരം। ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നില്ല, ലൈൻ കട്ടായി പോയി. നേരത്തെ കട്ടായ ആളെ വിളിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, നമ്മൾ തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ, നമസ്കാരം.

ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. മാനസം എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം. പ്രദീപ് സോമസുന്ദരം, മിൻമിനി ഇവർ പാടിയതാണ്. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം ജോൺസൺ.

0: ഹലോ, നമസ്കാരം. ഓ, ആരാണ്? ശോഭന. എവിടെയാ സ്ഥലം?
1: പിന്നെ ചാത്തമംഗലം കൂഴക്കോട് എന്ന് പറയും.
0: ആ, കൂഴക്കോട്. ചാത്തമംഗലത്തിന് അടുത്ത് തന്നെ അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ കുറെ കാലമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു, കിട്ടുന്നില്ല.
1: ഇല്ല, കിട്ടുന്നില്ല. പിന്നെ എല്ലാരും വിളിക്കുമ്പോ പിന്നെ കുത്തിരിക്കെ വിളിച്ച് കിട്ടൂല്ല, പിന്നെ കേട്ടാസ്വദിക്കാന്ന് വിചാരിക്കും.
0: അപ്പൊ ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞേ, കുറെ പേര് നമ്മളെ പ്രിയ ശ്രോതാക്കൾ അങ്ങനെ സന്ദേശം അയക്കാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് മെനക്കെടുന്നില്ലാന്നേ ഉള്ളൂ, ഞങ്ങളൊക്കെ കേൾവിക്കാരായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു സന്തോഷം. പലരും കേൾവിക്കാരായി ഇങ്ങനെ അദൃശ്യരായിരിക്കുമ്പോഴും നമ്മളോട് ഒരു സ്നേഹമുള്ളവരും നമ്മളെ കരുതുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: ഓ, അവിടെ വീട്ടിൽ തന്നെ?
1: വീട്ടിൽ തന്നെ.
0: അപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ അതോ?
1: ഇല്ല, വീട്ടിൽ എല്ലാം കുടുംബമൊക്കെ നോക്കി.
0: കുടുംബ കാര്യങ്ങളൊക്കെ നോക്കി പോവാണ്.
1: അതെ അതെ അതെ.
0: അപ്പോൾ അതന്നെ ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ?
1: ഓ, ഇല്ല, അതിനേക്കാളും വലിയ കാര്യം വേറെ ഒന്നുമില്ല. ജോലി വേറെ ഒന്നുമില്ല.
0: അതെ, അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ കുടുംബ പരിപാലനം ഒരു വലിയ ജോലിയായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത്. ആ രീതിയിൽ ഇപ്പൊ എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളൊക്കെ വന്നത് ശോഭന വായിച്ചു കാണിയിരിക്കും. മുതിർന്ന ആളാണോ, പ്രായ ആളാണോ?
1: 60 വയസ്സായി.
0: അയ്യോ, അതൊരു പ്രായമേ അല്ല, അത് ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രായമല്ലേ. ചെറുപ്പം വിട്ടു എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് വരാറുണ്ടോ?
1: വാ, വരാറുണ്ട്. വരാറുണ്ട്.
0: അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. വാർത്തയിലെ പാട്ടല്ലേ വേണ്ടേ? ഇന്നലകൾ ഇതുവഴിയേ പോയി. അപ്പൊ ഈ കുഴക്കൂട് വഴി ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്നലകൾ. അപ്പൊ അതിന് മുന്നിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ഇന്നലകൾ പോകുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ, ഇങ്ങനെ കാത്തിരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ മടുക്കാതെ കാത്തിരുന്നതിന് പ്രത്യേകം നന്ദി. പാട്ട് കേൾക്കാം കേട്ടോ. ഇത് ബിച്ചു തിരുമല എഴുതി എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനാണ്, യേശുദാസ് പാടിയത്. വാർത്ത. ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗാനോത്സവം.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം സാർ.
3: ഓ, ഇതാരാണ്? പ്രദീപ്.
4: പ്രദീപ്,
3: എവിടെയാ സ്ഥലം?
4: തൃശ്ശൂർ, ചേലക്കര.
3: ചേലക്കര. ആ ഹാ ഹാ. ആ പ്രദീപ്, എങ്ങനെയാ, ആപ്പ് ഉപയോഗിച്ചാണോ കേൾക്കുന്നേ?
4: ആപ്പുണ്ട്, പിന്നെ ഒരു ഓൺലൈൻ റേഡിയോ വേറൊരു ഡിവൈസും.
3: ഓ, അതെയോ? അപ്പൊ എന്തായാലും റേഡിയോ കേൾക്കാനുള്ള ഉപാധികളൊക്കെ റെഡിയ സെറ്റാണ്. ചേലക്കര ടൗൺ തന്നെയാ?
4: അല്ല, ചേലക്കരയാണ്.
3: ഒരു കുറച്ച് ദൂരം ഉള്ളിലോട്ടാണ്. സ്ഥലമാണ് ചേലക്കര.
4: പുസ്തകം ഞാൻ
3: വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രദീപ് എന്താ, ജോലിയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ?
4: ജോലിയാണ്.
3: ഓ, അതെയോ? ആ ശരി. ഏതാ സ്കൂള്?
4: മോഡൽ ബോയ്സ് ചിറ്റൂർ.
3: ചിറ്റൂരോ? പാലക്കാട് ചിറ്റൂരോ?

0: ആ പാലക്കാട് വീട്ടിൽ.
1: ആ അപ്പൊ ജോലിയും വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട് അല്ലേ?
0: ആ ദൂരമുണ്ട്.
1: ആ ഇന്ന് ഇപ്പൊ താങ്കൾ ഒരു ഇന്ന് സ്കൂളില് വായനാദിന പരിപാടികളൊക്കെ ഉണ്ടായില്ലേ?
0: ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു.
1: ആ ഹാ ഹാ ഈ ചിറ്റൂർ സ്കൂളിലേക്ക് എത്തി ആയിട്ട് കുറെ കാലമായോ?
0: ഇല്ല, ഇപ്പോ ഈ ജൂണിലാണ്.
1: ആ ഈ പുതിയ പുതിയ അധ്യയന വർഷമാണ് മാറിയത്. അതിനു മുമ്പ് നാട്ടിലായിരുന്നോ?
0: അതിനുമുമ്പ് തൃശ്ശൂർ മോഡൽ പോയിട്ടുണ്ടായിരുന്നു.
1: ഓ ഹോ ഹോ ഓക്കെ. അപ്പൊ എന്തായാലും പുതിയൊരു സ്ഥലം അല്ലേ, പുതിയ കുട്ടികള്. അതെ, എന്താ ചിറ്റൂരൊക്കെ ഒരു വളരെ പഴയ ഒരു പ്രദേശങ്ങളാണല്ലോ. അതെ, ആ വഴി കൂടെ ഒക്കെ നമ്മള് പാസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഗ്രാമ്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന പല കുറഞ്ഞ സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലമാണ് ആ ഭാഗങ്ങളൊക്കെ അല്ലേ. വേറെന്താ വിശേഷം? ഉഷാറായിരിക്കുന്നു. എന്താ സബ്ജക്ട്?
0: പൊളിറ്റിക്കൽ സയൻസ്.
1: ആ ഹാ ഹാ. അപ്പോൾ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങളെ കുറിച്ചും അവരെ പുതിയ രീതിയിലൊക്കെ ഒരുക്കാനൊക്കെ കുറെ പ്രയത്നിക്കുന്ന അധ്യാപകരിലൊരാളാണ് താങ്കൾ. ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് നമ്മളിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: സ്നേഹത്തുണ്ടി.
1: ഓക്കെ. അപ്പോൾ കുട്ടികളെ നമ്മളെ ആ ഭാഗത്തൊക്കെ റേഡിയോ കേൾക്കുന്നത് പാലക്കാട് തൃശ്ശൂർ നിലയായിരിക്കും അല്ലേ? കുട്ടികൾക്ക് താല്പര്യം, റേഡിയോയിൽ താല്പര്യം കുട്ടികൾക്കുണ്ടോ? കുട്ടികളോട് അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഈ പറഞ്ഞ പോലെ ഇപ്പത്തെ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന്റെ കാലത്ത് റേഡിയോ ഒരു നല്ല ഓപ്ഷനാണ് അല്ലേ? അതെ, അവരെ നന്നായി അവർക്ക് കോൺസെൻട്രേഷനും അതുപോലെ അവരുടെ മറ്റ് ലോക കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു അറിവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാധ്യമം കൂടിയാണ്. ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങളുടെ സ്നേഹാന്വേഷണം കുട്ടികളോടും താങ്കളുടെ വീട്ടുകാരോടൊക്കെ പറയാം.
0: പറയാം സാർ. ഡെഡിക്കേഷൻ ഉണ്ട്.
1: ഓ പറയൂ.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ മെമ്പർമാർക്ക്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഓ ആയിക്കോട്ടെ. ഒരുപാട് പേര് നമ്മളായിട്ട് വളരെ വ്യക്തിപരമായിട്ടും ഒക്കെ വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ ഫെഡറേഷനിൽ. അപ്പം ഞങ്ങളെ സ്നേഹാശംസകൾ എല്ലാ മെമ്പർമാർക്കും. കേൾപ്പിക്കട്ടെ സ്നേഹത്തുമ്പി ഡിസംബർ. ഓക്കെ.

0: The Real FM 103.6.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: അനിൽകുമാറാണോ?
2: അനിൽകുമാറാണ്. അതെ അതെ.
1: എവിടെയാ സ്ഥലം?
2: പള്ളിക്കൽ ബസാർ.
1: പള്ളിക്കൽ ബസാർ. ഓക്കെ, എന്തൊക്കെയാണ്?
2: അസുഖം അസുഖം. ഇങ്ങനെ പോയിരിക്കുന്നു.
1: ഉഷാറായിരിക്കുന്നോ?
2: ഓ, കുഴപ്പമില്ല.
1: ജോലിക്ക്
2: കുറേ കാലമായി വിളിക്കുന്നു, വിളിക്കുന്നു, രക്ഷ കിട്ടാറില്ല.
1: അതാ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാട്സപ്പിൽ ഹൈ ഇട്ടാൽ. അതെ, അപ്പൊ നമുക്ക് പലരെയും ഒരുപാട് മെസ്സേജസ് ഉണ്ട്. എല്ലാരോടും നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ അനിലിനെ പോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്.
2: അപ്പൊ
1: നേരത്തെ ഒരു അധ്യാപകനെ കിട്ടി. ഇതുപോലെ അവരൊന്നും പരിപാടിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തവരല്ല. അനിൽ പങ്കെടുത്തിട്ടില്ലല്ലോ അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ അങ്ങനെ പുതിയ പുതിയ ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണ്ടേ?
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: എന്താ അനിലിന്റെ വിശേഷം?
2: സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു.
1: വീട്ടിൽ തന്നെയാണോ ജോലി?
2: അതെ, വീട്ടിൽ. ഞാനല്ല, എനിക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. റിട്ടയർ ചെയ്തു.
1: ഓ, അതെയോ?
2: കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു മാർച്ചിൽ.
1: ശരി, അപ്പൊ പിന്നെ ഇത്രയും ചെറുപ്പത്തിലെ വീട്ടിലിരിക്കണോ?
2: ആ, നേരത്തെ കിട്ടിയില്ലേ.
1: അപ്പൊ വേറെ എൻഗേജ്മെന്റ് ഒന്നും പോയില്ല അല്ലേ പിന്നീട്?
2: ഇല്ല, വേറെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്.
1: ഓക്കെ, എന്തായാലും നമ്മളൊന്ന് എൻഗേജ് ആയിരിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? സർക്കാർ ജീവൻ എന്നൊക്കെ പറഞ്ഞാലും 56 റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കുറെ ചെറുപ്പക്കാരായിട്ട് തന്നെയാണ് നമ്മളൊക്കെ പിരിയുന്നത്. സന്തോഷം. പള്ളിക്കൽ ബസാർ. ഓക്കെ,
2: പള്ളിക്കൽ ബസാർ.
1: നമുക്ക് കുനുൾമാട് ആ ഭാഗത്തല്ലേ?
2: കുനുൾമാട്.
1: ആ വഴി കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ കാണുന്ന ഒരു സ്ഥലങ്ങളാണല്ലോ. മറ്റേ ഇവിടുന്ന് കോഹിനൂരിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടോട്ടേക്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അല്ലേ കുറച്ച്? ഓക്കെ, അപ്പൊ ഇന്ന് വേണ്ട പാട്ട് അയൽക്കാരിയിലെ പാട്ട്.
2: അയൽക്കാരിയിലെ പാട്ട്, ഇലഞ്ഞിപ്പൂമണം.
1: ഇലഞ്ഞിപ്പൂമണം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
2: പറയാം, തീർച്ചയായിട്ടും.
1: എന്നാ പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഓ, ഇതാരാണ്? വത്സല ചേച്ചിയാണോ? ചേച്ചി എവിടുന്നാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് എവിടെയാ? പാലോ,
1: മരിക്കുനി അടുത്ത് പുല്ലാളൂര്.
0: പുല്ലാളൂര്. ഓക്കെ, എന്തൊക്കെയാണ് ചേച്ചി വിശേഷങ്ങൾ?
1: നല്ലത് തന്നെ.
0: മഴയില്ലാത്തോണ്ടൊരു ബുദ്ധിമുട്ടുണ്ടോ?
1: മഴ കുറവാ, കുറേ ആയി.
0: പരിപാടിയിൽ തത്സമയ പരിപാടി ഇല്ലാതിരിക്കുന്നത് ഒരു ഉഷാറില്ല അല്ലേ ചേച്ചിയുടെ? ഒരു
1: ഒരു കൊല്ലൊക്കെയായി, ഞാൻ ആദ്യമൊക്കെ വിളിക്കലുണ്ടായിരുന്നു.
0: ഒരു അവധി എടുത്തതാണ്,
1: വേഗം കിട്ടി.
0: ഹായിട്ടപ്പോ അങ്ങോട്ട് തിരിച്ചു വിളിച്ചാലേ ഞങ്ങള്. നമ്മൾ ചില നമ്പർ കാണുമ്പോൾ നമുക്കറിയാം ഇവരിങ്ങനെ കുറെ കാലമായി കാത്തു കാത്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ആ നമ്പർ നമ്മളോട് ഇങ്ങനെ പറയും.
1: ഞാനൊരു കൊല്ലൊക്കെ ആയി ഇപ്പൊ വിളിക്കാണ്ട്.
0: ആ ഹാ ഹാ, കുഴപ്പമില്ല.
1: അതൊക്കെ എപ്പോഴും വിളിക്കലുണ്ടായിരുന്നു.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കുറെ പേർക്ക്, പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കിട്ടിയല്ലോ ആ കാലം കൊണ്ടൊക്കെ. ചേച്ചിക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ലേഡീസ് ഹോസ്റ്റലില് കാട്ടരുവി ചിലങ്ക കെട്ടി എന്നുള്ള.
0: ലേഡീസ് ഹോസ്റ്റലിലെ കാട്ടരുവി ചിലങ്ക കെട്ടി എന്നുള്ള പാട്ടാണ് കേൾക്കണ്ടേ. ആ പാട്ട് കേൾപ്പിച്ചു തരാം. ഊണ് കഴിയോ? എല്ലാ പരിപാടികളും കഴിഞ്ഞോ?
1: ഊണ് കഴിഞ്ഞു,
0: റെഡിയായി.
1: ഇനി
0: പാട്ട് കേട്ടാൽ, പാട്ട് കഴിഞ്ഞ് ഗാനോത്സവം കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് ചെരിയും. ഉണ്ടോ പതിവുണ്ടോ?
1: അങ്ങനെ ഒന്നുമില്ല.
0: എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയണേ. മുമ്പ് നമ്മള് ആയിക്കോട്ടെ, അദ്ദേഹത്തോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ. എന്നാ പാട്ട് കേൾക്കാം. ഓക്കേ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എന്റെ പേര് പൂക്കോട്ടെ സുരേന്ദ്രൻ, ബേപ്പൂര്.
1: സുരേന്ദ്രൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം, ഉഷാറായിരിക്കുന്നു. മുമ്പ് നമ്മളൊരിക്കൽ സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് മുമ്പ്?
2: ഞാൻ ആദ്യമായിട്ടാണ്.
1: ആണോ? ഓക്കെ ഓക്കെ. സമാനമായ പേരിലെ ആരോ ഒരാളായിരിക്കും. കുഴപ്പമില്ല, പറയൂ. എന്താ? അതെയോ? ലോട്ടറിയുടെ കടയാണോ? അപ്പൊ ഷോപ്പിൽ അത് മാത്രമേ ഉള്ളോ, ലോട്ടറി ബിസിനസ് മാത്രമേ ഉള്ളോ? ഓക്കെ. എത്രയായി താങ്കൾ ഈ ഒരു ഇതായിട്ട്? അതെയോ? അവിടെ പറമ്പന്ന സ്ഥിരമായിട്ടുള്ള കടയാണോ അവിടെ? സെൻട്രലിൽ തന്നെയാ? ബേപ്പൂര്? അപ്പോ നമ്മുടെ ധാരാളം ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരും മറ്റ് നമ്മുടെ തന്നെ അയൽ സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ബേപ്പൂർ ഹാർബർ. അതെ, ഇപ്പൊ നിരോധന സമയമാണ്. അപ്പൊ മറ്റു മറ്റു ചെറുവള്ളങ്ങളിൽ ഔട്ട്ബോർഡ് വെച്ച് പോകാൻ പറ്റുമല്ലോ അല്ലേ? അവിടെ താങ്കളുടെ സ്വദേശം ബേപ്പൂർ തന്നെയാണോ? അവിടുത്തെ ബേപ്പൂരിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. അതെല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ താങ്കളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് പുറത്തുനിന്നുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടോ?
2: എല്ലാരും ആൾക്കാരൊക്കെ.

0: അതെ, അങ്ങനെ
1: അപ്പങ്ങനെ
0: ബുദ്ധിമുട്ടുണ്ട്.
1: പോയി.
0: ആ, എന്നാലും
1: എല്ലാവരും പറയുന്നൊരു കാര്യമാണ്,
0: അതെ, വേണ്ടത്ര
1: സംഭവം കിട്ടുന്നില്ല, കിട്ടുന്നില്ല
0: കിട്ടുന്നില്ല
1: എന്നുള്ള
0: എന്നല്ലേ.
1: കാര്യം.
0: അപ്പോൾ അത് നമ്മുടെ ഈ നിങ്ങളുടെ ഒരു നമ്മുടെ ലോട്ടറി ഏജൻസിയെയും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ നിങ്ങൾ അറിയിക്കാറില്ലേ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്ന്?
1: അറിയിച്ചുള്ളതിന്റെ പ്രയോജനമൊന്നുമില്ല, നമ്മളൊരു തൊഴിലെടുക്കാന്ന് മാത്രമേ ഉള്ളൂ.
0: ആ ഹാ ഹാ
1: എന്റെ കാര്യമൊക്കെ അത്ര തന്നെ ഉള്ളൂ, കാരണം എല്ലാ കാര്യം നമ്മള് അങ്ങനെയാണല്ലോ.
0: ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാൽ അങ്ങനെ
1: ഇഷ്ടഗാനം ജയചന്ദ്രൻ പാടിയ പാട്ടാണ്
0: മയൂഖത്തിലെ.
1: താല്പര്യം
0: ആ
1: ഇല്ലാതെ,
0: ആ ചായങ്ങളില്ലാതെ എന്നുള്ള പാട്ടല്ലേ. അതെ, അപ്പൊ അത് അദ്ദേഹത്തിന്റെ
1: രണ്ട് കണ്ണുകളാ.
0: അതെ, അപ്പൊ അതിലെ ആ ഒരു എന്തായാലും ജയേട്ടൻ ഇല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോ ഉള്ളത്. ഓക്കെ, എന്തായാലും ആ ഓർമ്മയില്ലാ പാട്ട് കേൾക്കാട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? ഈദ ചേച്ചിയാണോ?
1: അതെ
0: ഈദാ സർവോത്തമൻ.
1: അതെ.
0: എവിടെയാ സ്ഥലം?
1: പുളാടിക്കുന്ന്.
0: പുളാടിക്കുന്ന്. നമ്മളെ ബൈപ്പാസ് വന്ന് വൻ രീതിയിലൊക്കെ മാറിപ്പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ആയോ? ഇപ്പൊ നമ്മുടെ പറമ്പ്, പശുവിനെ കെട്ടുന്ന പറമ്പ് അപ്പുറത്തും വീട് ഇപ്പുറത്തൊക്കെ ആയിപ്പോയോ?

0: ബൈപ്പാസ് വന്നു, പിന്നെ പശുവിനോട് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതിനൊരു കിലോമീറ്റർ ചുറ്റിച്ച് നടത്തിക്കണം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ?
1: ഇല്ല.
0: ചേച്ചി അവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്ന ആളാണോ?
1: അതെ,
0: ഇവിടെ തന്നെ. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ആകാശവാണിയിലേക്ക് 2025 വിളിച്ചതാണ്. ഇടക്കിടക്ക് വിളിച്ച്
0: ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കാൻ പറ്റിയല്ലോ, ഒരവസരമായി. അപ്പൊ ഒരു ഹൈട്ട്, വെറുതെ ഒരു ഹൈട്ട് വെച്ചു അല്ലേ?
1: ഹൈട്ട് വെച്ചു, ആദ്യമായിട്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്.
0: വേറെ നമുക്ക് രാജു റഹീമിലെ പാട്ടല്ലേ വേണമെന്ന് പറഞ്ഞേ അല്ലേ?
1: അതെ.
0: ഓക്കെ, നമുക്ക് പാട്ട് കേട്ടല്ലോ. വേറെന്താ വിശേഷം?
1: വേറെ വിശേഷം
0: ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ.
1: ഓ, പറയാം. ആകാശവാണിയിലെ എല്ലാവരോടും
0: പറയാം കേട്ടോ. എന്തായാലും ചേച്ചിയെ പോലെ ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: ഓ,
0: ഇത് രാജു റഹീമിലെ രവിവർമ്മ ചിത്രത്തിന്റെ ദീപാവമേ എന്നുള്ള പാട്ടല്ലേ വേണ്ടേ? ആർ കെ ദാമോദരന്റെ രചന, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രമ്യ, സാങ്കേതിക സഹായം ഫെലിക്സ് പ്രവീൺ. ഗാനോത്സവം. ഇനി മിഡ്ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

0: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 50-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
1: കുറ്റമില്ലാത്തവർക്കും ശിക്ഷയുണ്ടോ? വംശവൃക്ഷത്തിന്റെ വേരിൽ നിന്നും തലപ്പിലേക്ക് ശിക്ഷ പടർന്നു കയറിയോ? അവൾ കാതറീനയാണ്. ചീട്ടുകളിച്ച് വല്ലവരോടും വഴക്കടിച്ച് സമ്പാദ്യമെല്ലാം തുലച്ച് മരിച്ചുപോയി അവളുടെ ആദ്യ ഭർത്താവ്. കുടിച്ചു കൂത്താടി ജോലി കളഞ്ഞ് വണ്ടിച്ചക്രത്തിന് തലവച്ചു രണ്ടാം ഭർത്താവ്. പട്ടിണി മാറ്റാൻ മൂത്ത മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞുവിട്ടു അവൾ. പിന്നെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. രണ്ടാം ഭർത്താവിന്റെ ശവസംസ്കാര ദിനം തന്നെ വാടക വീട്ടിൽ നിന്ന് 3 കുട്ടികളോടൊപ്പം അടിച്ചിറക്കപ്പെട്ടവൾ. അതുക്കും മീതെ രക്ഷപ്പെടാൻ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ട കാതറീനയെ ക്ഷയരോഗാണുക്കൾ പോലും വെറുതെ വിട്ടില്ല. തീ വിഴുങ്ങി പക്ഷി തീക്കുണ്ഠം തികട്ടിയാടുകയാണ് തെരുവിൽ. ഭ്രാന്താണെന്നു ജനം. അവളാണു കാതറീന. അവസാന രംഗം ആടിത്തീർക്കാൻ ഇറങ്ങിയവൾ.
2: ലിഡാ, കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
3: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
4: മനുഷ്യന്റെ വിധിയ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം?
2: ഒരു ബോർഡിംഗ് സ്കൂൾ, ആകാശക്കോട്ട. ഇല്ല, ആ സ്വപ്നം അവസാനിപ്പിച്ചു. എല്ലാരും ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആ ജനറൽ, ഞാനൊരു മഷിക്കുപ്പി എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. സന്ദർശകർക്കായി കുറിപ്പ് എഴുതി കൊടുക്കാൻ കടലാസും മഷിയും സന്ദർശക മുറിയിലെ മേശമേൽ വെച്ചിരുന്നു. ഞാൻ എന്റെ പേരെഴുതി അയാളുടെ നേർക്ക് ശപിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോന്നു. ഓ, ദുഷ്ടന്മാർ, തെമ്മാടികൾ, അവരെ കൊണ്ട് മതിയായി. കുഞ്ഞുങ്ങളെ ഞാൻ സ്വയം കാത്തു രക്ഷിക്കും. ഞാൻ ആരുടെ മുന്നിൽ കുമ്പിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് കേട്ടു, വളരെയധികം സഹിച്ചു. പോലങ്ക, നിനക്ക് എത്ര പണം കിട്ടി നോക്കട്ടെ. എന്നെ എന്നെ കാണിക്കൂ. എന്ത്, വെറും 2 കോംപാക്ട്സ്? ഓ, തെമ്മാടികൾ, ആരും നമുക്കൊന്നും തരുന്നില്ല, ആരും നമുക്കൊന്നും തരുന്നില്ല. വെറുതെ ചെലിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. എല്ലാരും പോ. എന്തിനാണോ മരത്തലയിൻ ചിരിക്കുന്നത്, ആ അമാലിയം മൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പോലങ്ക, എന്നോട് ഫ്രഞ്ചിൽ പറയൂ. ഞാൻ എന്തിനാണ് നിന്നെ പഠിപ്പിച്ചത്? നിനക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാലോ. ഇല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഉന്നത കുടുംബത്തിലേതാണെന്ന് കാണിക്കുക? മറ്റുള്ള തെരുവ് ഗായകരെ പോലെ അല്ല നിങ്ങൾ. അന്തസ്സായി വളർത്തപ്പെട്ടവരാണ് നമ്മൾ. വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ, അതെ. എന്താണ് പാടേണ്ടത്? നിങ്ങളെന്നെ തടസ്സം.

0: ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാട്ട് പാടി പണം സമ്പാദിക്കാനാണ്. കോലേക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന പാട്ട്.
1: എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്?
2: അവർ വരില്ല, എത്ര നിർബന്ധിച്ചിട്ടും അവർ വരുന്നില്ല.
3: അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു.
1: ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാനും വയ്യ.
2: എന്തായാലും അവരെയും കൊണ്ടേ ഞാൻ പോരൂ. ഉന്മാദം ഒന്ന് അവസാനിക്കട്ടെ.
3: അത് അവസാനിക്കില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ.
1: എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
2: അവരുടെ ചുമയും ചിത്തരോഗവും തെരുവിലെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും.
3: അപകടമാണത്.
1: ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോണിയ. ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോൾ ചിതറിപ്പോവും. പെറുക്കിയെടുക്കാൻ പോലും ആവാതെ ചതഞ്ഞരഞ്ഞ്.

0: എടേ, അവര് പരിപാടി തുടങ്ങി.
1: അമ്മച്ചിക്കൊള്ളാം, പുതിയ ഐറ്റംസ് ആണ്, എന്തോ ഡാൻസ് ആണേ.
0: പാവ പിള്ളേർക്ക് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഡാൻസ് ചെയ്യാനും അറിഞ്ഞുകൂടാ.
1: വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ?
2: പാട്ട് പാടും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഒരു ഫ്രഞ്ച് ഗാനം പോരട്ടെ, മാൽബവേ. ഞാനത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്രഞ്ചിലായതിനാൽ ഉന്നത കുടുംബത്തിലേതാണ് നിങ്ങൾ എന്ന് കരുതും. എന്താ നീ നിന്ന് ചിണുങ്ങുന്നത്? വിശക്കുന്നോ? വിശപ്പകറ്റാനല്ലേ പാട്ട്? എല്ലാരും കരയുകയാണോ?
0: പോലീസ് വരുന്നു.
3: ഈ തെരുവിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. എല്ലാരും മാറുമോ? മാറ.
2: നിങ്ങളാണ് ശല്യമുണ്ടാക്കുന്നത്. ഇതൊരു വാദ്യസംഗീതമാണ്. നിങ്ങൾക്ക് പോലീസുകാർക്ക് സംഗീതത്തിൽ എന്താണ് കാര്യം?
3: തെരുവിൽ ഇപ്രകാരം പാടി നടക്കുന്നതിന് അനുമതി പത്രം വാങ്ങിയിരിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല.
2: എന്തനുമതി പത്രം? ഇന്നാണ് ഞാൻ എന്റെ ഭർത്താവിനെ മറവ് ചെയ്തത്. ഒരു അനുമതിയുടെ ആവശ്യം എന്താണ്?
3: നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഈ ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് സുഖമില്ല. എല്ലാരും ഒന്ന് മാറിക്കേ. മാറ.
2: ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നെവിസ്കിയിലേക്ക് പോവുകയാണ്. ആ വരുന്നത് മകളാണ്, സോണിയ. സോണിയ, നീയും കരയുകയാണോ? നിങ്ങൾക്കല്ലേ എന്ത് പറ്റി? ബോധമില്ലാത്ത കുട്ടികൾ. കോലിയ, ലിഡ, പൊലങ്ക, അവർ ഓടിപ്പോവുകയാണല്ലോ കൈകോർത്ത് പിടിച്ച്. പോലീസുകാരെ പേടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരൂ. അവരെ തിരിച്ചു കൊണ്ടുവരൂ സോണിയ.
4: അതിനിടയില് കല്ലിൽ തട്ടി വീണല്ലോ കാതറിൻ. റസ്കോൾനിക്കോവും ആൻഡ്രയും എത്തിയല്ലോ, ഇവരെ ഒന്നും പിടിക്കൂ.
5: അയ്യോ, വീണ് ചോര ഒലിക്കുക.
6: നമുക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോകാം. പിടിക്ക്, എല്ലാരും കൂടി പിടിക്ക്.
5: ഒന്ന് മാറി നിക്ക്, മാറി നിക്കാൻ മാറ്.
3: വഴി കൊടുക്ക്, മാറിപ്പോങ്ങള്. ഒന്ന് മാറിയെന്നേ, എല്ലാരും ഒന്ന് മാറിക്കേ.
7: അവർ മരിക്കുകയാണ്.
0: ആ ചോര കല്ലിൽ തട്ടി വീണതല്ല, രക്തസ്രാവമാണ്.
5: ക്ഷയരോഗ ഇത്. രക്തസ്രാവം മൂലം രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാവും.
4: രക്തം! അയ്യോ, രക്തം!
8: കണ്ടോ?

0: അവര് രക്തം ഛർദിക്കുന്നു.
1: അവർ അധികമില്ല, തട്ടിപ്പോകും.
2: എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം, അവിടെ ആ കെട്ടിടത്തില്.
3: ഡോക്ടറെ വിളിപ്പിക്കൂ വേഗം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 50-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, ആൻഡ്രി, അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കേൾക്കാം പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:26. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ജയവും പരാജയവും സമനിലയും തകർപ്പൻ ഗോളുകളും ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളും മിന്നൽ കുതിപ്പുകളും ഉൾപ്പെടെ ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കി ലോകകപ്പ് 2026 ഉജ്ജ്വലമായി പുരോഗമിക്കുകയാണ്. പ്രാഥമിക ഗ്രൗണ്ടിലെ ആദ്യവട്ട കളികൾക്ക് ശേഷം ടീമുകൾ രണ്ടാം അംഗത്തിന് ഇറങ്ങി തുടങ്ങി. ആദ്യ മത്സരത്തിൽ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ രണ്ടു ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് രണ്ടാം വട്ട മത്സരങ്ങൾക്ക് തുടക്കമായത്. ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിന് ഒടുവിൽ 1-1 സമനില. ജയം അനിവാര്യമായ കളിയിൽ കൂടുതൽ ആക്രമണത്വര കാണിച്ചത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അതിനവർക്ക് 6-ാം മിനിറ്റിൽ തന്നെ ഫലം ലഭിക്കുകയും ചെയ്തു. അലക്സാണ്ടർ സോൾക്കയുടെ സുന്ദരമായ പാസ് പിടിച്ചെടുത്ത് ഗോൾ കീപ്പറുടെ ഇടതുഭാഗത്തുകൂടെ പന്തു തൊടുത്ത് മധ്യനിരക്കാരൻ മൈക്കൽ സദിയെ ചെക്കിന് മുമ്പിലെത്തിച്ചു. ആദ്യം ഗോളടിച്ചിട്ടും കൊറിയക്കെതിരെ 1-2 തോറ്റുപോയതിന്റെ ഓർമ്മകൾക്ക് ഏറെ പഴക്കമില്ലാത്തതിനാലാവണം മധ്യനിരയിൽ നിന്നൊരാളെ കൂടി പ്രതിരോധത്തിന്റെ മധ്യത്തിലേക്ക് പിൻവലിച്ച് സുരക്ഷ കൂട്ടുന്നതാണ് ചെക്ക് പിന്നീട് ചെയ്തത്. അതോടെ പിന്നെ ഇടവേള വരെ കളി വിശേഷവിദ്യ സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോവുകയും ഒട്ടന്ന് പരുക്കനാവുകയും ചെയ്തു. 2 സൗത്ത് ആഫ്രിക്കൻ കളിക്കാർ ചെറിയ ഇടവേളയിൽ റഫറിയുടെ ബുക്കിൽ കയറി. ആദ്യ പകുതിയിൽ എന്ന പോലെ 2-ാം പകുതിയുടെ തുടക്കത്തിലും ചെക്കിന്റെ മുന്നേറ്റം കണ്ടു. 47-ാം മിനിറ്റിൽ ദരീദയുടെ അടി പ്രതിരോധക്കാർ ബ്ലോക്ക് ചെയ്ത് അകറ്റി. റീബൗണ്ടിൽ പന്ത് ലഭിച്ച ലൂക്കാസിന്റെ ഇടങ്കാലൻ ഡ്രൈവ് ഗോളി കുത്തിയകറ്റി. തൊട്ടുപിന്നാലെ മറുവശത്ത് ആഫ്രിക്കൻ ടീമിന് കോർണർ ലഭിച്ചെങ്കിലും ഫലമുണ്ടായി.

81-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയെ തേടി ഒരു സുവർണാവസരമെത്തി. മൊസേക്കയുടെ ബോക്സിലേക്കുള്ള പാസ് എതിർ പ്രതിരോധക്കാരന്റെ കയ്യിൽ തട്ടിയപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. ഇക്കടുത്ത മൊഖേന ഗോൾ കീപ്പറുടെ വലതുഭാഗത്തുകൂടി പന്ത് വലയിലേക്ക് തൂക്കി. സ്കോർ 1-1. ഇതോടെ അവസാന നിമിഷങ്ങളിൽ കളിക്ക് ഗതിവേഗം കൈവന്നു. രണ്ടു പാർശ്വങ്ങളിലേക്കും പന്ത് കയറിയിറങ്ങാൻ തുടങ്ങി. 95-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മക്കോബയ്ക്ക് കളി ജയിക്കാനുള്ള ഗോളിനുള്ള അവസരം കൈവന്നുവെങ്കിലും ബോക്സിൽ നിന്നുള്ള ദുർബലമായ അടി ഗോളി രക്ഷപ്പെടുത്തി. ഏറെ വൈകാതെ റഫറി ടോറി പെൻസോ ഫൈനൽ വിസിൽ മുഴക്കി. രണ്ടു ടീമുകളും രണ്ടു കളികളിൽ നിന്നായി ഒരു പോയിന്റ് വീതമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ഗ്രൂപ്പിലെ മെക്സിക്കോയുമായുള്ള അവസാന മത്സരം ചെക്ക് ടീമിനും കൊറിയയുമായുള്ള കളി സൗത്ത് ആഫ്രിക്കയ്ക്കും ഏറെ നിർണായകമായി മാറി. ഗ്രൂപ്പിലെ നാലു ടീമുകളും ഓരോ മത്സരം വീതം കളിക്കുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം നേടുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം വഴങ്ങുകയും നാലു ടീമുകളും ഓരോ പോയിന്റ് വീതം നേടുകയും ചെയ്ത നിലയിലുള്ള ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ പകുതിക്ക് ശേഷം ഏറെക്കുറെ ഏകപക്ഷീയമായി പോയ കളിയിൽ 1-4 സ്വിറ്റ്സർലാൻഡ് ജയിച്ചു കയറി. ആദ്യ പകുതിയിൽ പക്ഷേ സ്കോർ 0-0. ഗോളിനായി സ്വിസ്സുകാർ നടത്തിയ സമ്മർദ്ദം അത്രയും നിർവീര്യമാക്കാനും ചെറുത്തു നിൽക്കാനും ആദ്യ പകുതിയിൽ എതിരാളികൾക്ക് കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോളുകളുടെ പെരുമഴയായിരുന്നു. 74-ാം മിനിറ്റിൽ മൻസിബി സമനിലക്കുരുക്ക് പൊട്ടിച്ചു. ഇതിനിടെ താരിഖ് മൊഹറോബിക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കിയത് ബോസ്നിയയുടെ കരുത്ത് ചോർത്തി. 10 മിനിറ്റിന് ശേഷം സ്വിസ്സിന്റെ അടുത്ത ഗോളുമെത്തി. എംബോളോ ബോക്സിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുത്ത് വർഗാസ് വലതുകാലുകൊണ്ട് തൊടുത്ത ഗ്രൗണ്ടർ വലയുടെ വലതുഭാഗത്ത് തുളച്ചു കയറി. സാധാരണ സമയത്തിന്റെ അവസാന മിനിറ്റിൽ 3-ാം ഗോളും വന്നു. ബോക്സിലേക്ക് നൽകിയ സുന്ദരൻ പാസ് വലയിലേക്ക് തഴുകി മൻസാംബി തന്റെ 2-ാമത്തെയും ടീമിന്റെ 3-ാമത്തെയും ഗോൾ നേടി. സ്വിറ്റ്സർലാൻഡ് 3-0. പരിക്ക് സമയത്ത് മെമിച്ചിലൂടെ ബോസ്നിയ ഒരു ഗോൾ മടക്കുന്നത് കണ്ടു. കോർണറിൽ നിന്നും വന്ന പന്ത് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ കിട്ടിയ റീബൗണ്ട് ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പൻ വലങ്കാലൻ വോളിയിലൂടെ മിമിച്ച് വലയിലേക്ക് എത്തിച്ചു. 97-ാം മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്ക പെനാൽറ്റിയിലൂടെ സ്വിറ്റ്സർലാൻഡിന്റെ 4-ാം ഗോൾ നേടുകയും ചെയ്തതോടെ മത്സരം 4-1 സ്വിറ്റ്സർലാൻഡിന് സ്വന്തമായി. ആദ്യ കളിയിലെ അപ്രതീക്ഷിത സമനിലയ്ക്ക് ശേഷം സ്വിസ്സിന് ഈ മത്സരത്തിലെ വിജയത്തോടെ വിലപ്പെട്ട 3 പോയിന്റുകൾ കൂടി ലഭിച്ചു. ഗ്രൂപ്പ് ബിയിലെ അടുത്ത മത്സരവും ഗോളുകളാൽ സമ്പന്നമായിരുന്നു, ഏകപക്ഷീയവുമായി. ലോകകപ്പിന്റെ 3 ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡ എതിരില്ലാത്ത 6 ഗോളിനാണ് ഏഷ്യൻ ശക്തികളായ ഖത്തറിനെ മുക്കിയത്. ഇരു പകുതികളിലുമായി 2 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയതിനാൽ 9 പേരിലേക്ക് ചുരുങ്ങിപ്പോയ ഖത്തർ കളിയിലേ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 16-ാം മിനിറ്റിൽ റീബൗണ്ടിൽ നിന്ന് വന്ന പന്ത് ഗോളിലേക്ക് കണക്ട് ചെയ്ത് ലാറിൻ കാനഡയുടെ ആദ്യ ഗോൾ പ്രായണനെ എളുപ്പത്തിൽ നേടി. ഏറെ വൈകാതെ ജോനാഥൻ ഡേവിഡ്സ് കാനഡയ്ക്കായി 2-ാം ഗോളും നേടി. ബോക്സിൽ നിന്നും വലതുകാൽ കൊണ്ടുള്ള വോളി വലയിൽ കയറി. കാനഡ 2-0. 1-ാം പകുതിയുടെ പരിക്കു സമയത്ത് ജോനാഥൻ തന്നെ കാനഡയുടെ 3-ാം ഗോളും നേടിയിരുന്നു. ഖത്തർ ബോക്സിലെ കൂട്ടപ്പൊരിശിലിനിടെ കിട്ടിയ പന്ത് ജോനാഥൻ ഡേവിസ് വലയിലേക്ക് തട്ടി. ഇതിനിടെ 33-ാം മിനിറ്റിൽ അഹമ്മദ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിന്റെ നില പരിങ്കലിലായി. ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ മഡീബോ കൂടി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിനെ കൂട്ടക്കുഴപ്പത്തിലാക്കി. 9-ാം ടീമിനെതിരെ 64-ാം മിനിറ്റിൽ കാനഡയുടെ അടുത്ത ഗോളും വന്നു. സലീബയായിരുന്നു സ്കോറർ. ഏറെ വൈകാതെ ഖത്തർ പ്രതിരോധക്കാരൻ മനായിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ തന്നെ പതിച്ചപ്പോൾ ഖത്തറിന്റെ ദിവസം ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പതിച്ചു. 92-ാം മിനിറ്റിൽ കാനഡയുടെ 6-ാം ഗോൾ പിറന്നു. മത്സരത്തിലുടനീളം തകർപ്പൻ കളി കാഴ്ചവെച്ച ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കുൾ കൂടിയായി അത്. അവസാന സ്കോർ 6-0. ഗ്രൂപ്പ് എയിൽ അടുത്ത മത്സരം മറ്റൊരു ആതിഥേയ രാജ്യമായ മെക്സിക്കോയും കൊറിയൻ റിപ്പബ്ലിക്കും തമ്മിലായിരുന്നു. ഒറ്റ ഗോൾ വിധിയെഴുതിയ മത്സരം സ്വന്തമാക്കി ആതിഥേയരായ മെക്സിക്കോ ടൂർണമെന്റിലെ 2-ാം ജയം കുറിച്ചു. ആദ്യ കളിയിലെ വിജയത്തിന്റെ ആവേശവുമായി കളത്തിലിറങ്ങിയ രണ്ടു ടീമുകളും ചെറിയ ചെറിയ പാസുകളിലൂടെ അതിവേഗ നീക്കങ്ങൾ നടത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചത്. 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോയ്ക്ക് ആശ്വാസമായതിനു പിന്നാലെ 20-ാം മിനിറ്റിൽ കൊറിയ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചു എങ്കിലും 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോയ്ക്ക് ആശ്വാസമായതിനു പിന്നാലെ 20-ാം മിനിറ്റിൽ മെക്സിക്കോ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചുവെങ്കിലും ഗോൾ കീപ്പർ കിം രക്ഷകനായി. 1-ാം പകുതിയുടെ അവസാന 15 മിനിറ്റുകൾ കൊറിയയുടെ സമ്പൂർണമായ ആധിപത്യമാണ് കണ്ടത്. മെക്സിക്കോ പന്ത് തൊട്ടത് തന്നെ അപൂർവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പക്ഷെ സമനിലപ്പൂട്ട് തുറക്കാൻ കൊറിയയ്ക്ക് സാധിച്ചില്ല. ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആതിഥേയരായ മെക്സിക്കോയെ ഭാഗ്യം

0: തുടയ്ക്കുന്നത് കണ്ടു. ഒരു ക്രോസിൽ നിന്നും ഉയർന്നു വന്ന പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനിടെ കൊറിയൻ ഗോളി കിം സ്വന്തം പ്രതിരോധക്കാരനുമായി കൂട്ടിയിടിച്ചു വീണപ്പോൾ പന്ത് തെറിച്ചു വീണ് ലഭിച്ചത് ലൂയിസ് റോമോക്ക്. ഗോളിയില്ലാത്ത വലയിലേക്ക് പിഴവില്ലാത്ത ഫിനിഷ്. 1-0 മെക്സിക്കോ മുമ്പിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പിറകിൽ നിന്ന് പൊരുതി ജയം നേടിയ അനുഭവമുള്ള കൊറിയക്കാർ വിട്ടുകൊടുക്കാതെ പോരാടിയതോടെ കളിക്ക് ഗതിവേഗം പിന്നെയും കൂടി. പക്ഷേ 75 മിനിറ്റിൽ മെക്സിക്കോയാണ് വീണ്ടും ഗോളിനടുത്തെത്തിയത്. ത്രൂ പാസ് പിടിച്ച് ക്ലോസ് റേഞ്ചിൽ നിന്നും റൌൾ നടത്തിയ ശ്രമം പക്ഷേ ഗോൾ കീപ്പർ കിം വിഫലമായി. 85 മിനിറ്റിൽ വർഗാസിന്റെ തകർപ്പനടിയും കിം തന്നെ ഉജ്ജ്വലമായി തടഞ്ഞിട്ടു. 87 മിനിറ്റിൽ കൊറിയ സമനില പിടിച്ചു എന്ന് തോന്നിച്ചു. ബോക്സിലേക്ക് വന്ന പന്തിൽ തലവച്ച ലീയുടെ ശ്രമം ക്ലോസ് റേഞ്ചിൽ വെച്ച് മെക്സിക്കോ ഗോൾ കീപ്പർ റേഞ്ചൽ വീണുകിടന്നു തടഞ്ഞപ്പോൾ കളിക്കാർക്കൊപ്പം ആതിഥേയരായ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയവും ആശ്വാസം കൊണ്ടു. 92 മിനിറ്റിൽ കോർണറിൽ നിന്നും കൊറിയയുടെ ബി ലീയുടെ ഫ്രീ ഹെഡർ പുറത്തേക്കാണ് പറഞ്ഞത്. കൊറിയൻ സംബന്ധം തുടരുന്നതിനിടെ 94 മിനിറ്റിൽ മറ്റൊരു കോർണർ കൂടി ലഭിച്ചതും ഫലം കാണാതെ പോയതോടെ കൊറിയയുടെ പോരാട്ടം വിഫലമായി. ജയത്തോടെ മെക്സിക്കോ അടുത്ത റൌണ്ട് പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 3 പോയിന്റുള്ള കൊറിയയ്ക്ക് മുമ്പിൽ ഇനിയും സാധ്യതകൾ ബാക്കിയാണ് താനും.
1: ലോകകപ്പിന്റെ നിർണായകമായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ടീമുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഓരോ വട്ടമെങ്കിലും കളത്തിലിറങ്ങി കഴിഞ്ഞു. മെക്സിക്കോയും ഖത്തറും പോലുള്ള ടീമുകൾ 2 കളികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങളും ഫോർമേഷനും ഒക്കെ പ്രാഥമികമായി വിലയിരുത്താനുള്ള അവസരമായാണ് ടീമുകൾ ആദ്യ മത്സരങ്ങളെ കണക്കാക്കുന്നത്. ഒപ്പം അടുത്ത റൗണ്ട് പ്രവേശനത്തിനായുള്ള വിലപ്പെട്ട പോയിന്റുകൾ ഉറപ്പിക്കുകയും വേണം. ആദ്യ മത്സരത്തിൽ മികച്ച ജയം കുറിച്ച 2 ടീമുകളാണ് ഇന്ന് ആദ്യം കൊമ്പുകോർക്കുന്നത്, അമേരിക്കയും ഓസ്ട്രേലിയയും. ബാലഗോളിന്റെ ഇരട്ട ഗോളുകളുടെ മികവിൽ അമേരിക്ക പരാഗ്വേയെ തകർത്ത വിധം ശ്രദ്ധിച്ച ആരും അവരുടെ അടുത്ത റൗണ്ട് പ്രവേശനത്തെക്കുറിച്ച് സംശയിക്കാനിടയില്ല. മറുഭാഗത്തിറങ്ങുന്ന ഓസ്ട്രേലിയ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രത്തിന്റെ മികവിലാണ് തുർക്കിയുടെ വെല്ലുവിളി മറികടന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം ജയിച്ച് സസ്പെൻസുകൾക്കിട നൽകാതെ അടുത്ത റൗണ്ട് പ്രവേശത്തോടടുക്കുക എന്നതാവും ഇരു ടീമുകളുടെയും ലക്ഷ്യം. സമനില പോലും മോശം റിസൾട്ട് ആവുകയുമില്ല. പക്ഷേ ഗ്രൂപ്പ് ഡിയിൽ തങ്ങളുടെ 2ാം മത്സരത്തിനിറങ്ങുന്ന മൊറോക്കോയ്ക്ക് സ്കോട്ട്ലാൻഡിനെതിരെ സമനില മികച്ച ഫലമായിരിക്കില്ല. ആദ്യ കളിയിൽ സാക്ഷാൽ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ അഷ്റഫ് ഹക്കിമിയുടെ ടീമിന്റെ മുഖമുദ്ര നിർഭയത്തമാണ്. ഇതേ ഭീതിയില്ലായ്മയാണ് അവരെ ഖത്തർ ലോകകപ്പിൽ 4ാം സ്ഥാനത്തോളം എത്തിച്ചത്. മറുഭാഗത്തിറങ്ങുന്ന സ്കോട്ട്ലൻഡിന്റെ ക്രെഡിറ്റിൽ ആദ്യ കളിയിലെ ജയവും വിലപ്പെട്ട 3 പോയിന്റുകളുമുണ്ട്. ഹെത്തിക്കെതിരെയായിരുന്നു സ്കോട്ടുകാരുടെ ഒറ്റ ഗോൾ വിജയം. തീ പറക്കുന്നതാവും ഈ ആഫ്രിക്ക യൂറോപ്പ് മത്സരമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് സിയിലെ അടുത്ത കളിയും നിർണായകം തന്നെ. ഈ കോപ്പയിലെ ആദ്യ ജയം തേടിയിറങ്ങുന്നത് ലോക ഫുട്ബോളിലെ ഒരു കാലത്തെ മുടിചൂടാമന്നന്മാരായിരുന്ന പെലെയുടെ റൊണാൾഡീഞ്ഞോയുടെ ബ്രസീലാണ്. നെയ്മർ ഇല്ലാതെ ഇറങ്ങിയ ആദ്യ കളിയിൽ ഒട്ടധികം മങ്ങിപ്പോയ സാമ്പാ താളക്കാർക്ക് ഇന്നൊറ്റ മന്ത്രമേ മനസ്സിലുണ്ടാവൂ, വിജയം. മറുഭാഗത്ത് ഹെയ്റ്റിയും വിട്ടുകൊടുക്കാനിടയില്ല. ഒരു 2ാം തോൽവി പുറത്തേക്കുള്ള കൈച്ചൂണ്ടിയാവുമെന്നതിനാൽ ഫുട്ബോളിലെ ഈ കുഞ്ഞൻ രാജ്യം അരയും തലയും മുറുക്കിയാവും കളിക്കാനെത്തുക. കസിമറോയും ഗുയ്മറസും റഫീഞ്ഞോയും വിനീഷ്യസും എല്ലാം ഉൾപ്പെടെയുള്ള താരങ്ങളാൽ മധ്യനിര ലോഡ് ചെയ്തെത്തിയിട്ടും വേണ്ടത്ര ശോഭിക്കാതിരുന്ന ബ്രസീലിന് നെയ്മറുടെ സേവനം കൂടെ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. തോറ്റ ടീമുകളുടെ കളിയാണ് പിന്നാലെ അരങ്ങേറുക. സാൻഫ്രാൻസിസ്കോയിലെ സാന്റാ ക്ലാര സ്റ്റേഡിയത്തിൽ തുർക്കിയും പരാഗ്വേയും പോരടിക്കുമ്പോൾ അത് തുല്യശക്തികളുടെ മത്സരമാവാനാണ് സാധ്യത. അമേരിക്കയ്ക്കെതിരെ ഏറെക്കുറെ ഭാവനാശൂന്യമായ പ്രകടനമാണ് മുന്നേറ്റ മധ്യനിരകൾ കാഴ്ചവെച്ചത്. എൻസിസോയും ഗോമസുമെല്ലാം നിറമങ്ങിയപ്പോൾ അവരുടെ 4-ആൾ പ്രതിരോധവും തീർത്തും കളത്തിലില്ലാതായിപ്പോയി. മറുഭാഗത്തിറങ്ങുന്ന തുർക്കി പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുന്ന മട്ടാണ് ഓസീസിനെതിരെ പുറത്തെടുത്തത്. പക്ഷേ അന്തിമഫലം എതിരായെന്ന് മാത്രം. ചലനവും ഗൂലറും അടങ്ങുന്ന തുർക്കികൾ വേണ്ട ഗൃഹപാഠം ചെയ്തുറച്ചാവും 2ാം കളിക്കെത്തുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം പുൽമൈതാനത്തിന് തീ കൊടുക്കുന്ന കിടിലൻ പോരാട്ടങ്ങൾക്കായി, അവയുടെ തുടർച്ചയ്ക്കായി. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പമായ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യ പോരിനിറങ്ങുന്നത്, നെതർലാൻഡ്സും സ്വീഡനും തമ്മിൽ. ജപ്പാന്റെ ഉജ്ജ്വല വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയി വാൻഡൈക്കിന്റെ ഡച്ചുകാർ. പടിക്കൽ കലമുടക്കുന്ന അവരുടെ പതിവ് ഗാഥ തിരുത്താൻ ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓറഞ്ചു പടക്കി. അതിനാദ്യം സ്വീഡനെ വീഴ്ത്തിയേ തീരൂ. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡൻ ടുണീഷ്യ കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം ഒരു ബുൾഡോസർ കയറ്റം പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു. ഇന്നേ ദിവസത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം ഇതായാൽ ഒട്ടുമേ അതിശയിക്കാനുമില്ല. ജർമ്മനിയും

ഇവറി കോസ്റ്റും കൊമ്പുകോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിച്ചേക്കും. ഇക്വഡോറിനെതിരെ ഒറ്റ ഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. കുറോസക്കെതിരെ ഒറ്റ ഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷാ കിമ്മിച്ചിന്റെ ടീമിന്. നെമച്ച, ഷോട്ടർബാക്ക്, ഹൈവർട്സ്, മുസിയല, ബ്രൗൺ, ഉണ്ടാവ് എല്ലാവരും ഗോളടിച്ചു. ഗോളുകളുടെ 6-8. ഏതായാലും എളുപ്പമാവില്ല ഐവറികൾക്ക് ഈ മത്സരം എന്നാണ് കരുതേണ്ടത്. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടും 90-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോട്ടത്തിൽ തകർന്നുപോയ കുറോസോയും തമ്മിലാണ് അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ കുറോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം നേടാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും തമ്മിൽ കൊമ്പുകോർക്കുന്ന കളിയും അതിനിർണ്ണയം.

0: രണ്ടാം എല്ലാവരും ഗോളടിച്ചു. ഗോളുകളുടെ ആറാണ്. ഏതായാലും എളുപ്പമാവില്ല ഐവറികൾക്ക് ഈ മത്സരം എന്നാണ് കരുതേണ്ടത്. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടും 90-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോട്ടത്തിൽ തകർന്നുപോയ കുറോസോയും തമ്മിലാണ് അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ കുറോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം നേടാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും തമ്മിൽ കൊമ്പുകോർക്കുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ ഒന്നല്ല രണ്ടു വട്ടം പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ പോരാട്ട വീര്യം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിർവേഗം എതിർ ബോക്സിലേക്ക് നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. അതിനാൽ തന്നെ ജയം അനിവാര്യതയാണ്. ആദ്യ കളിയിൽ സ്വീഡന് മുമ്പിൽ പരിങ്ങിപ്പോയ ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്, മുമ്പോട്ട് പോവേണ്ടതുണ്ട്. അവരും രണ്ടും കൽപ്പിച്ച് പോരടിക്കാനിറങ്ങും. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ, സമാനതകളില്ലാത്ത സൗന്ദര്യ മുഹൂർത്തങ്ങളുടെ, യുദ്ധസമാനമായ പോരാട്ട മുഹൂർത്തങ്ങളുടെ മറ്റൊരു ദിവസത്തിനു കൂടെ നമുക്ക് കാത്തിരിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:45.
1: രേഖൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
0: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ.

0: രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യു എസ് എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എം എൽ എ മാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.

0: നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
2: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനം ഒട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ

0: 9646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതു ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
0: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
0: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRAS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി.കെ. ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 പോയിന്റ് താഴ്ന്ന് 76,803, നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ.

0: തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
6: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ വയലും വീടും. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയും ഭാവിയും. മലപ്പുറം ആത്മാ മുൻ പ്രൊജക്ട് ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിലുമായി അഭിമുഖം.

0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ആധാരമായി വിശേഷിപ്പിക്കാവുന്നതാണ് നമ്മുടെ കാർഷിക മേഖല. കൃത്യമായ മഴയും വേനലും പോഷക ഘടകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണും കൊണ്ട് ഒരു കാലത്ത് കർഷകന് താങ്ങായി നിന്നിരുന്ന ഈ മേഖല ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്താൽ കടന്നെത്തുന്ന പ്രളയവും വരൾച്ചയും മണ്ണിന്റെ ഘടനാപരമായ മാറ്റങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഉൽപാദന ചെലവ് വർഷം തോറും മാറി മറിയുമ്പോൾ വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ വില ലഭിക്കാത്തതും ഈ മേഖലയിലുള്ളവരെ വ്യാകുലപ്പെടുത്തുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുകയും കാർഷിക വിളകളിൽ നിന്ന് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുകയും അതോടൊപ്പം വിളയധിഷ്ഠിത കാർഷിക രീതിയിൽ നിന്നും മാറി സംയോജിത ബഹുവിള കൃഷി രീതി അവലംബിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ന് കർഷകർ നേരിടുന്ന കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് മാറ്റം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രിയ ശ്രോതാക്കളെ, കാർഷിക മേഖല, പ്രതിസന്ധിയും ഭാവിയും, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമാക്കാനായി ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നു മലപ്പുറം ആത്മ മുൻ പ്രോജക്ട് ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിൽ. സാറിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: അപ്പോൾ ഈ ആധുനിക വിള പരിപാലനം, സാങ്കേതിക സൗകര്യങ്ങൾ, മണ്ണ് പരിശോധന തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ കാർഷിക മേഖലയ്ക്ക് കൂട്ടിനുണ്ട് എന്ന്, പക്ഷേ മറ്റു പല കാര്യങ്ങളാലും ഈ മേഖല വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് സാറിന് കൂടുതലായിട്ട് വിശദമാക്കുമ്പോൾ പറയാനുള്ളത്?
1: കേരളത്തിൻ്റെ കാർഷിക മേഖല ഇന്ത്യയിലെ

0: ഇതര സംസ്ഥാനങ്ങളെ കാർഷിക മേഖലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറേയധികം സവിശേഷതകളും പ്രത്യേകതകളും നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളും മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഘടനാപരം, അതുപോലെ തന്നെ സാമ്പത്തികം, സാമൂഹിക സാമ്പത്തികം, സാങ്കേതികം തുടങ്ങിയ ഇതായിട്ട് നമുക്ക് വിഭജിക്കാൻ വേണ്ടി കഴിയും. ഘടനാപരം, സാങ്കേതികം, സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും. ഘടനാപര പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഭൂമിയിൽ ഭൂരിഭാഗവും തുണ്ടവൽക്കരിക്കപ്പെട്ട ഭൂമിയാണ്. അതായത് കർഷകരിൽ ഭൂരിഭാഗവും ചെറുകിട നാമമാത്ര കർഷകരാണ്. ഒരു ഹെക്ടറിൽ താഴെ ഭൂമിയുള്ളവരാണ് ഭൂരിഭാഗവും. അതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശരാശരി കൃഷിഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുമ്പോൾ 45 സെൻറ് മാത്രമാണ്. 0.18 ഹെക്ടർ മാത്രമാണ് ശരാശരി കൃഷിഭൂമി. അപ്പോൾ ഈ തുണ്ട് ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പാദനം എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള ഉൽപ്പാദനത്തിൽ നിന്നുകൊണ്ട് കർഷകൻ്റെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വരുമാനം കിട്ടാത്തൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലുണ്ട്. ഇതാണ് ഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നം. പിന്നീട് വരുന്നത് ഇതിനകത്ത് സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങളാണ്. സാങ്കേതികമായ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി പരിപാലന മുറകൾ അനുവർത്തിക്കുന്നതിലുള്ള പോരായ്മ, അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ,
1: കൃത്യമായിട്ടുള്ളൊരു
0: ബോധവൽക്കരണം, ബോധവൽക്കരണമുണ്ട്. അതോടൊപ്പം തന്നെ അറിവിൽ ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു യീൽഡ് ഗ്യാപ്പ് പല വിളകളിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് നമ്മളെ ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൊക്കെ തന്നെ കിട്ടുന്ന വിളകൾക്ക് കിട്ടുന്ന ഉൽപ്പാദനം, അതായത് ഒരു ഹെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം, അതേ ഇനം നമ്മൾ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇതിന് കാരണമായിട്ട് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിക്കാത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയ കൃഷിരീതികളെ അവലംബിക്കാത്തതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് വേണ്ടിയുള്ള അറിവ്, സാങ്കേതിക വിദ്യകളിലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരായ്മകളൊക്കെ തന്നെ ഇപ്പോഴും ആ ടെക്നോളജി ഗ്യാപ്പും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഗ്യാപ്പ് ഇപ്പോഴും നമ്മുടെ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്.
1: ഇപ്പം നിലവിൽ ഇപ്പം റോബോട്ടിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ കാർഷിക മേഖലയിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്നിരുന്നാലും അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്.
0: അതെ, അത് ശരിയാണ്. നൂതന സാങ്കേതിക വിദ്യയിൽ ഒട്ടനവധി പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോട് കൂടിയിട്ട് കൃഷിയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം നല്ല രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ മരുന്ന് തളിക്കുന്നതിനും അതുപോലെ തന്നെ വളപ്രയോഗത്തിനുമൊക്കെ തന്നെ ആളുകളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം അതെല്ലാം ഡ്രോൺ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിലും ഈ മരുന്ന് തളി അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് വ്യാപകമായിട്ട് അനുവർത്തിക്കുന്നതിൽ വലിയൊരു ഒരു പരിമിതി പോരായ്മ ഇന്നിപ്പോൾ നിൽക്കുന്നുണ്ട് കൃഷിക്കാർക്കിടയിൽ.
1: അത് തന്നെയാണ് ഒന്നുകൂടി ഞാൻ സാറിനോട് എടുത്തു ചോദിക്കാനുള്ളത്. ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് കർഷകർക്ക് എത്രത്തോളം കൂട്ടിനുണ്ട് എന്ന് ഒന്നുകൂടി വിശദമാക്കുമ്പോൾ.
0: അതെ, അങ്ങനെ കൂട്ടിനുണ്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഇപ്പോൾ കേരള കാർഷിക സർവകലാശാല തന്നെ വിവിധ വിളകളിൽ 400 മുകളിൽ വിത്തിനങ്ങളും അത് നടീൽ വസ്തുക്കളും പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ അത് കൃഷിക്കാർ ഉപയോഗിക്കുന്നത് വളരെയധികം തുലം പരിമിതമാണ്. അവർക്കത് വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു ആ വിടവ് നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള മണ്ണ് പരിശോധന അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം, അതുപോലെ തന്നെ സമയാസമയങ്ങളിലെ രോഗകീടബാധ നിയന്ത്രണം, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പോരായ്മകളാണ് ഈ ഉൽപ്പാദനക്ഷമതയിൽ വേണ്ടത്ര രീതിയിൽ വർധനമുണ്ടാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനം ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാവുന്ന എന്താ വെച്ചാൽ, ഇത് കൃത്യമായിട്ട് കൃഷിക്കാരെ പഠിപ്പിച്ചുകൊണ്ടും അത് അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടും ഉള്ള ഒരു ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളെ കാർഷിക മേഖല മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ.
1: അതുപോലെ ഈ മണ്ണിൻ്റെ ഘടനയും കാർഷിക വിളകളുടെ വളർച്ചയും ഇത് കർഷകരെ സംബന്ധിച്ച് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച്?
0: കേരളത്തിലെ മണ്ണ് ഭൂരിഭാഗവും അമ്ല സ്വഭാവമുള്ള മണ്ണുകളാണ്. ഏകദേശം മണ്ണിൻ്റെ 90% അമ്ല സ്വഭാവമുള്ള മണ്ണിലാണ്. ഈ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ തന്നെ നമ്മൾ കൃഷിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുടെ ഒരു പോരായ്മ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മൂലകങ്ങളായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ തന്നെ ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ വളരെയധികം കുറഞ്ഞ അളവിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യേക കാലാവസ്ഥാവസ്ഥകൾ, പ്രത്യേകിച്ച് അത് കൂടിയ മഴ, അതുപോലെ തന്നെ വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങളും നമ്മുടെ മണ്ണിലുള്ള ഓർഗാനിക് കാർബണിൻ്റെ ജൈവാംശത്തിൻ്റെ അളവിലും ഗണ്യമായിട്ടുള്ള കുറവ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഈ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ കൃത്യമായിട്ട് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മൂലകങ്ങളുടെ ഏതൊക്കെയാണ് കുറവ് എന്നുള്ളതും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ അമ്ലക്ഷാര സ്വഭാവത്തിൻ്റെ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി അത് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി കൃഷിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠ നിലനിർത്തുന്നതിനും മെച്ചപ്പെട്ട വിളവ് ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പോൾ മണ്ണ് പരിശോധന എന്ന് പറയുന്നത് അത് അനുവർത്തിക്കേണ്ട, കൃത്യമായിട്ട് അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഉയർന്ന രൂപം എന്നൊക്കെ പറയുമ്പോൾ മണ്ണ് പരിശോധനയിൽ ഉപരിയായിട്ട് ഇപ്പോൾ മറ്റേ ഇല പരിശോധന, മണ്ണ് മാത്രമല്ല ഇലകളിൽ തന്നെ നമ്മൾ ഓരോ വിളകളിൽ ഓരോ മൂലകങ്ങളുടെ അഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ

0: നമുക്ക് കാണാൻ വേണ്ടി കഴിയും വിവിധ വിളകളിൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ലീഫ് അനാലിസിസ്, അപ്പോൾ ആ രൂപത്തിലേക്ക് ഇന്ന് സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അപ്പോൾ ലീഫ് ടിഷ്യൂ അനാലിസിസ്, കോശങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് മൂലകത്തിൻ്റെ അഭാവമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചോടുകൂടിയിട്ട് നമ്മളിപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയിട്ടും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഏത് മൂലകത്തിൻ്റെ കുറവാണ്, ഏത് മൂലകത്തിനെയാണ് കൂടുതൽ, മണ്ണിലെ ഈർപ്പത്തിൻ്റെ അംശം എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനും അത് തക്ക സമയത്ത് തന്നെ അത് പരിഹരിച്ച് ഇടപെടുന്നതിനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
1: അപ്പോൾ ഇത്തരം പരിശോധനകൾക്കായിട്ടുള്ള ലാബുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ജില്ലകളിൽ തന്നെ
0: ജില്ലകൾ തന്നെയുണ്ട്. മണ്ണ്

0: മൂലകത്തിനെയാണ് കൂടുതൽ, മണ്ണിലെ ഈർപ്പത്തിൻ്റെ അംശം എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനും അത് തക്ക സമയത്ത് തന്നെ അത് പരിഹരിച്ച് ഇടപെടുന്നതിനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
1: അപ്പോൾ ഇത്തരം പരിശോധനകൾക്കായിട്ടുള്ള ലാബുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ജില്ലകളിൽ തന്നെ
0: ഉണ്ട്. മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്ത് മണ്ണ് പരിശോധന ലാബുകൾ ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ സോയിൽ ടെസ്റ്റ് ലാബ്, അതായത് കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ നേരിട്ട് ചെന്ന് അല്ലെങ്കിൽ അവരുടെ സമീപ പ്രദേശത്ത് ചെന്ന് മണ്ണ് സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇന്ന്
1: കൃഷിയിടത്തിൽ ചെന്ന്
0: അത് തൊട്ടടുത്ത ഏതെങ്കിലും പോയിന്റിലേക്ക് മണ്ണ് സാമ്പിളുകൾ എത്തിച്ച് മുൻകൂട്ടി എത്തിച്ച് അവിടേക്ക് ചെന്നിട്ട് ലാബ് ചെന്നിട്ട് ഈ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മണ്ണ് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട്.
1: അത് കർഷകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സഹായകരമായിട്ടുള്ള കാര്യം.
0: തീർച്ചയായിട്ടും സഹായകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
1: അതുപോലെ കാർഷിക വിളകളെക്കുറിച്ചും നടീൽ സമ്പ്രദായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ പരിശീലനങ്ങൾ കർഷകർക്ക് ഇന്ന് എത്രത്തോളം ലഭ്യമാണ്?
0: പരിശീലനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വകുപ്പ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പാണല്ലോ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വകുപ്പിന് കീഴിൽ തന്നെയുള്ള പരിശീലന പരിപാടികൾ ഒട്ടനവധി കർഷകർക്കും കൂട്ടായ്മകൾക്കൊക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ച് പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മളെ വകുപ്പിന് കീഴിലുണ്ട്. റീജിയണൽ അഗ്രികൾച്ചർ ടെക്നോളജി സെൻ്ററുകൾ,
1: കർഷക
0: പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ജില്ലകൾക്ക് കൂടിയിട്ടൊരു കേന്ദ്രം എന്നുള്ള രൂപത്തിലേക്ക് മിക്കവാറും ആ കേന്ദ്രങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പുതിയ പുതിയ പരിശീലനങ്ങളും വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള പരിശീലനങ്ങൾ കൃഷിക്കാർക്കും കർഷക കൂട്ടായ്മകൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇന്ന് ഉണ്ട്.
1: പക്ഷേ ഇത്തരം പരിശീലനങ്ങളെക്കുറിച്ച് താഴെക്കെട്ടിലുള്ള അല്ലെങ്കിൽ ഉൾഗ്രാമങ്ങളിലുള്ള ചില കർഷകർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് തന്നെയാണ് അറിവ്.
0: അതായത് പരിശീലനെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഒരു പോരായ്മ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് താഴെത്തട്ടിൽ നമ്മൾക്ക് കൃഷിഭവനുകൾ വഴിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നൽകുക എന്ന് മാത്രമേ നമുക്ക് അതിനകത്തുള്ള പോകും വഴികളുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നിന്ന് കൃഷിഭവനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിഭവനുകൾ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും അതുവഴിയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം ഈ കൃഷിക്കാരെ ഇത്തരം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പരിശീലന പരിപാടികൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും.
1: ഈ ഉൽപ്പാദന മികവ് കൂട്ടാൻ കൃത്യതയില്ലാത്ത രാസവള പ്രയോഗം അത് മണ്ണിനെയും അതോടൊപ്പം നമ്മുടെ ആരോഗ്യത്തെയും കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളത് ഒരു ആശങ്ക. ഈ ആശങ്കയെക്കുറിച്ച് പറയുമ്പോൾ
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ അല്ലെങ്കിലും അതോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുടെ കുറവ് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വളപ്രയോഗം അത്യാവശ്യമാണ്. വളപ്രയോഗത്തിൻ്റെ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മണ്ണറിഞ്ഞുള്ള വളപ്രയോഗം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അനുവർത്തിക്കേണ്ടത്.
1: കർഷകൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഘടകം
0: അതെ, എന്താണ് മണ്ണിലുള്ളത് അല്ലെങ്കിൽ എന്താണ് പോരായ്മയായിട്ട് അവിടെ നിലനിൽക്കുന്നത്, അപ്പോൾ എന്ത് മാത്രം ചേർത്താൽ മതി എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളിപ്പോൾ മറ്റെല്ലാ മേഖലകളിലും നമ്മൾ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള പ്രതിവിധികൾ നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവിടെ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ ഈ കൃത്യമായിട്ട് മണ്ണറിഞ്ഞുള്ള വളപ്രയോഗം എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ അശാസ്ത്രീയമായിട്ട് എന്താണോ മണ്ണിലുള്ളത് എന്നറിയാതെ കൃഷിക്കാരൻ കുറേയധികം വളങ്ങൾ, അതിൽ തന്നെ ഇപ്പോൾ രാസവളങ്ങൾ അനിയന്ത്രിതമായിട്ടും അശാസ്ത്രീയമായിട്ടും ഉപയോഗിക്കുമ്പോഴുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മണ്ണിൻ്റെ ആരോഗ്യം, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തന്നെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മണ്ണിൽ വളരുന്ന മണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന രൂപത്തിലേക്കും ഈ അശാസ്ത്രീയമായിട്ടുള്ളതും അനിയന്ത്രിതമായിട്ടുള്ള വളപ്രയോഗ രീതികളും, പ്രത്യേകിച്ച് രാസവളപ്രയോഗ രീതികൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ശരിയായ കാര്യം തന്നെയാണ്.
1: ഇന്നത്തെ കാർഷിക വിളകളുടെ കൂടുതലായിട്ടുള്ള ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് രാസവള പ്രയോഗത്തിൻ്റെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നത്തെ മണ്ണിൻ്റെ ഘടനയിലുള്ള മാറ്റവും എന്ന് തന്നെ.
0: അതെ, അതുകൊണ്ട് തന്നെ സർക്കാർ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഇപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡുകൾ എന്നുള്ള സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. മണ്ണ് കൃത്യമായിട്ട് അത് വിള ഓരോ വിളയുടെ ആരംഭത്തിനും പരിശോധന നടത്തി അത് സോയിൽ ഹെൽത്ത് കാർഡുകൾ ഇഷ്യൂ ചെയ്യുക. ഈ സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നൽകുന്നതോടുകൂടി തന്നെ കൃത്യമായിട്ട് ആ മണ്ണിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വളപ്രയോഗ രീതികളിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള നിഷ്കർഷം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. രാസവളങ്ങളുടെ ഉപയോഗം കുറച്ചുകൂടി പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ജൈവവളങ്ങളിലേക്കും ജീവാണുവളങ്ങളിലേക്കും കൃഷിക്കാർ മാറണം എന്നുള്ളതും കൂടി ഇതിന്, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യം കൂടിയാണ് വളപ്രയോഗത്തിൻ്റെ രീതിയിൽ.
1: കാർഷിക മേഖലയിലെ കൂലി വർധനവ് എന്നുള്ളത് ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മേഖലയെ ബാധിക്കുന്ന ഒരു ഘടകമായി പറയാമോ?
0: നമ്മൾ അറിയാം, നമ്മളിപ്പോൾ കേരളം രൂപീകരിച്ച ആ കാലഘട്ടങ്ങളിലൊക്കെ

0: തന്നെ നമ്മൾ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഭൂപരിഷ്കരണ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് വൻകിട ജന്മികളായിരുന്നു ഇവിടുത്തെ കൃഷി നടത്തിയിരുന്നത്. അപ്പോൾ ആ ജന്മിയുടെ ഭൂമിയിൽ പണിയെടുത്തിരുന്ന കുറേയധികം കർഷക തൊഴിലാളികൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂപരിഷ്കരണത്തോട് കൂടിയിട്ട് ഈ കർഷക തൊഴിലാളികൾ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് ഭൂമിയുടെ അവകാശം കിട്ടി. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ അവർ തന്നെ ഭൂവുടമകളായിട്ട് മാറി. കർഷക തൊഴിലാളികൾ ഭൂവുടമകളായി മാറി. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റങ്ങളൊക്കെ തന്നെ കൂടുതൽ പഠിക്കുന്നതിനും മറ്റു പല മേഖലകളിലേക്കും പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടുകയും കാർഷികേതര മേഖലകളിലേക്ക് നമ്മുടെ തൊഴിൽ സംസ്കാരം മാറുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുൻകാലങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് ഒരു കുടുംബ കൃഷി എന്ന രൂപത്തിലേക്കായിരുന്നു കൃഷി നടത്തിയിരുന്നത്. അതായത് അവനെ നമ്മൾ വീടുകളിലെ അംഗങ്ങൾ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ, അതായത് നമ്മൾ കൂലി കൊടുത്ത് വാങ്ങിക്കുന്ന ലേബർ ആ തൊഴിൽ വളരെ കുറവായിരുന്നു. അവരാൻ തന്നെ കൃഷിപ്പണി ചെയ്യുന്ന രൂപത്തിലേക്കായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മൊത്തത്തിൽ വന്ന സാമൂഹിക ഘടനയിൽ വന്ന മാറ്റം, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വന്ന പുരോഗതിയുടെ ഒക്കെ ഭാഗമായിട്ട് പുതിയ തലമുറ പുതിയ വിദ്യാഭ്യാസം നേടുകയും ഉന്നത വിദ്യാഭ്യാസം നേടുകയും മറ്റു പല മേഖലകളിലേക്ക് തിരികുകയും ചെയ്തതോടുകൂടിയിട്ട് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കിട്ടാതെയായി. പിന്നെ പഴയ തലമുറ തീരെ പോവുകയും ചെയ്യും, പുതിയ തലമുറ വരാതെയും വന്നതോടുകൂടിയിട്ട് ഈ തൊഴിലാളി ക്ഷാമം എന്നുള്ളത് കേരളത്തിൻ്റെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്കറിയാം കേരളത്തിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ എല്ലാ മേഖലയിലും കൂലി കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ആ കൂലി കാർഷിക മേഖലയ്ക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ആനുപാതികമായിട്ടുള്ള ഉയർന്ന കൂലിക്ക് ആനുപാതികമായിട്ടുള്ള ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിലേക്ക് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിവിധ ഏജൻസികളൊക്കെ തന്നെ ഈ ലേബർ ബാങ്കുകൾ, അതുപോലെ തന്നെ കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെൻറ്റർ, കൃഷിശ്രീ സെൻ്ററുകൾ തുടങ്ങിയിട്ടുള്ള കാർഷിക മേഖലയിൽ ജോലി ചെയ്യാൻ, അത് സാധാരണ ജോലി മാത്രമല്ല ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ എന്നുള്ള രൂപത്തിലേക്ക് പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെ മേഖലകളിൽ നിന്ന് പ്രാവർത്തികമാണ്. പക്ഷേ അതും നേരത്തെ പറഞ്ഞ മാതിരി പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അത്തരത്തിൽ നല്ല രൂപത്തിലേക്ക് ലേബർ ബാങ്കുകളൊക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള തൊഴിലാളികളെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നിപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത്.
1: മറ്റൊരു വലിയൊരു പ്രതിസന്ധിയാവാം കാലാവസ്ഥാ വ്യതിയാനം കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലം തെറ്റിയുള്ള മഴയും കടുത്ത ചൂടിലെ വിളപരിപാലനവും കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദമാക്കാൻ പറ്റുന്നത്?
0: കാലാവസ്ഥാ വ്യതിയാനം ഇന്നിപ്പോൾ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇതിലിപ്പോൾ കാർഷിക മേഖലയും ഇതിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റില്ല. കേരളത്തിൻ്റെ ഒരു കാർഷിക മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 2018 ഒരു പ്രളയം, 2019 വീണ്ടും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് എങ്കിൽ കൂടിയും മഴ അവസാനിച്ചു കഴിഞ്ഞാൽ വരൾച്ചയും കൂടി, മഴ ലഭിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കവും മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ അവസാനിച്ചു കഴിഞ്ഞാൽ വരൾച്ചയും, ഈ ഒരു പ്രതിഭാസം നമ്മുടെ തുടർച്ചയായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖല അഭിമുഖീകരിക്കുകയാണ്. ഇത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം, ഉരുൾപൊട്ടൽ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ വരുന്നതോട് കൂടിയിട്ട് കൃഷിയും ജീവനോപാധികൾ ഉൾപ്പെടെ അന്യം നിന്ന് ഇല്ലാതാവുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലും ഇടുക്കിയിലൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പറയാവുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ കാർഷിക മേഖലയിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിറ്റിഗേഷനായിട്ടുള്ള മെഷേഴ്സ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാന യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷി രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ പുതുതായിട്ട് വരുത്തേണ്ടതുണ്ട്. ഇത്തരം ഇതിൽ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ അഡാപ്റ്റേഷൻ, അതായത് അനുരൂപനമായിട്ടുള്ള കൃഷി, കാലാവസ്ഥാ വ്യതിയാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൃഷി രീതികളിൽ മാറ്റം വരുത്തുക, അതായത് വിത്തിനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള, അതായത് വരൾച്ചയെ ചെറുതാ, അതുപോലെ തന്നെ ലവണാംശം, അമ്ലത്വം, ഉയർന്ന അമ്ലത്വം തുടങ്ങിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വിത്തിനങ്ങൾ, അതോടൊപ്പം തന്നെ ഹ്രസ്വകാല ഇനങ്ങൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളപ്രയോഗ രീതികളിൽ അനുവർത്തിക്കേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ജലം എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള സമ്പത്താണ്. അപ്പോൾ ജലം കൃഷിക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ, കുടിവെള്ളത്തിന് പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം ഇപ്പം ഉണ്ട്. അപ്പോൾ കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലഭ്യമായിട്ടുള്ള ഈ ജലം വളരെ കാര്യക്ഷമമായിട്ട് കൃഷിക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷി രീതികൾ അഗ്രികൾച്ചർ എന്നൊക്കെ പറയും, സൂക്ഷ്മത, അതായത് മറ്റേ കൃത്യതാ കൃഷി, അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ തുടങ്ങിയ ജലസേചന

0: രീതികളിലേക്കും കൂടി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ കൂടി കൃഷിക്കാർ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുള്ളൂ എന്നാണ് പറയാനുള്ളത്.
1: കർഷകർക്ക് ലഭ്യമാകുന്ന സാമ്പത്തിക സഹായങ്ങൾ അത് ഈ മേഖലയെ ഒരു കാര്യമായി ബാധിക്കും.
0: നമുക്കിപ്പോൾ കൃഷി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷിയിൽ മുതൽ മുടക്കാൻ വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഒരു ഫുൾ ടൈം കർഷകൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതായത് കൃഷിയിൽ നിന്നും ഉപജീവനം, അതായത് നിന്ന് വരുമാനം കൊണ്ട് ഉപജീവനം നടത്തുന്നതിനുള്ളൊരു സാഹചര്യം ഇന്ന് ഇല്ല. പിന്നെ ഭൂരിഭാഗം നമ്മുടെ ഒരു മേഖലയുടെ പ്രത്യേക സവിശേഷം നോക്കിക്കഴിഞ്ഞാൽ തോട്ടവിളയും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ് കേരളത്തിൻ്റെ കാർഷിക മേഖല. അതായത് മൊത്തം കൃഷിഭൂമിയുടെ ഏകദേശം ഒരു 80% നാണ്യവിളകളും തോട്ടവിളകളും ആണ്. ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്, 10% താഴെ മാത്രമേ നമുക്ക് ഭക്ഷ്യവിളകൾ തന്നെ. അതിൽ തന്നെ നമ്മൾ നെൽകൃഷിയുടെ ഒരു സാന്നിധ്യം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 9.7% മൊത്തം കൃഷിഭൂമിയുടെ ഏകദേശം 0.5% മാത്രമേ നെൽകൃഷി നമുക്കിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നുള്ളത് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കുകയാണ്. തോട്ടവിളകളിൽ പ്രധാനമായിട്ടും നിൽക്കുന്നതെന്ന് വെച്ചാൽ തോട്ടവിളകൾ നമ്മൾ കയറ്റുമതി സാധ്യതയുള്ള വിളകളാണ്. കുരുമുളക്, ഏലം, അതുപോലെ തന്നെ തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയതൊക്കെ തന്നെ വിദേശ വിപണികളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വിളകളാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പല വിദേശ കരാറുകൾ, അതുപോലെ തന്നെ രാജ്യം ഏർപ്പെടുന്ന കരാറുകളും ഒക്കെ തന്നെ നമ്മുടെ ഈ വിളകളിൽ അസ്ഥിരത വല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിജീവി ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നിക്ഷേപം കാർഷിക മേഖലയിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ സംരംഭങ്ങൾ വല്ലാത്ത രൂപത്തിൽ വരുന്നുണ്ട്, കൂട്ടായ്മകൾ, സ്വകാര്യ വ്യക്തികൾ. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളിന്ന് വല്ലാതെ വരുന്നത്. പക്ഷേ ചെറുകിട നാമമാത്ര കർഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ അവർ നിക്ഷേപിക്കുന്നതിൻ്റെ തോത് വളരെ കുറവാണ്. പക്ഷേ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ സംവിധാനങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ മാത്രമേ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ പല സ്കീമുകളും പദ്ധതികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നിക്ഷേപ മുതൽമുടക്കുകളും കാർഷിക മേഖലയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് എന്നുള്ള രൂപത്തിലേക്ക് വേണമെങ്കിൽ നമുക്കത് നടത്താം എന്നുള്ളതാണ്.
1: ഇത്തരം പ്രതിസന്ധികൾക്ക് ഒരു ചെറിയൊരു ആശ്വാസമായിട്ട് കർഷക കൂട്ടായ്മകൾക്ക് വലിയൊരു ഘടകം വഹിക്കാൻ പറ്റില്ല.
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുകിട നാമമാത്ര കർഷകരാണ് ഭൂരിഭാഗവും. അപ്പോൾ അവരുടെ കൃഷിയിടത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പര്യാപ്തമായ അളവിൽ ലഭ്യമാകുന്നില്ല. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യത്തിൽ കൃഷിക്കാരൻ്റെ ഒരു കൺട്രോൾ കുറവാണ്, നിയന്ത്രണം കുറവാണ്. കർഷകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് വിപണിയാണ്. അപ്പോൾ വിപണിയിലെ ഇടനിലക്കാരും അതുപോലെ തന്നെ സംരംഭകരും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ഇതിൻ്റെ നേട്ടം മുഴുവനും കൈയാളുന്നത്. അപ്പോൾ ഈ നേട്ടത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ആനുകൂല്യം കർഷകർക്ക് കിട്ടണമെങ്കിൽ കൃഷിക്കാരൻ്റെ കൈവശം തന്നെ ഈ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്ന കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളെ ശേഖരിക്കുന്നതിനും അങ്ങനെ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ നല്ല രൂപത്തിലേക്ക് സംഭരിക്കുന്നതിനും അങ്ങനെ സംഭരിച്ചവ ഒരു വിപണനം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു മൂല്യവർദ്ധ സംരംഭത്തിന് നൽകുന്നതിനും പര്യാപ്തമായ രൂപത്തിലേക്ക് കൃഷിക്കാരുടെ കൂട്ടായ്മകൾ റെഡിയാവുകയാണെങ്കിൽ, തയ്യാറാവുകയാണെങ്കിൽ ഈ പറയുന്ന മെച്ചപ്പെട്ട വില ഉൾപ്പെടെ, അതായത് വില അസ്ഥിരതയുടെ ഭാഗമായിട്ട് കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രശ്നം കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
1: അതുപോലെ ഈ സംരംഭകത്വ വികസനം അതിനെക്കുറിച്ച് വിശദമാക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: സംരംഭകത്വ വികസനം പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂട്ടായ്മകളുടെ ഭാഗമായി കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൽ കൂട്ടായ്മകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഉൽപ്പാദക മേഖലയിലുള്ള കൂട്ടായ്മകൾ, അതുപോലെ തന്നെ സേവന മേഖലയിൽ കൃഷിക്കാർ ഉൽപ്പാദകത്തിന് ആവശ്യമായിട്ടുള്ള വിത്ത്, മറ്റു നടീൽ വസ്തുക്കൾ, അതുപോലെ തന്നെ കൃഷിപ്പണികൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ, വിത്തും നടീൽ വസ്തുക്കളും മറ്റ് കൃഷിപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സേവന കൂട്ടായ്മകൾ, ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള മൂല്യവർദ്ധന രംഗത്തെ കൂട്ടായ്മകൾ, ഇങ്ങനെ പ്രധാനമായിട്ടും 3 തലത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മൂല്യവർദ്ധന കൂട്ടായ്മകൾ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ഈ മൂല്യവർദ്ധന സംരംഭത്തിന് ഒരു വർഷം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 250 ദിവസമെങ്കിലും കൃത്യമായിട്ട് ആ സംരംഭം പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നം, റോ മെറ്റീരിയൽ, അസംസ്കൃത സാധനങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൃഷിക്കാരിൽ നിന്ന് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഒന്നിച്ച് ഈ ചെറിയ ചെറിയ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നും അത് ഒന്നിച്ച് സംഭരിക്കുന്നതിനും അങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നതിനും അത് ഈ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന മൂല്യവർദ്ധ സംരംഭത്തിന് സമയാസം

0: സമയങ്ങളിൽ നൽകുന്നതിനും വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ മാത്രമേ അത് ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി കഴിയൂ. അത്തരത്തിലുള്ള കൂട്ടായ്മകളും സംവിധാനങ്ങളും ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കർഷക ഉൽപ്പാദക സംഘങ്ങൾ, അതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് കർഷക ഉൽപ്പാദക കമ്പനികൾ. ഈ രണ്ട് കൂട്ടായ്മകളും സഹകരണ മേഖലയിലും അതുപോലെ തന്നെ കമ്പനി നിയമത്തിൻ്റെ പരിരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന, മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾക്കൂട്ടായ്മകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരാണത്. അത് ഓരോ മേഖലയിൽ വിളയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള കൂട്ടായ്മകളും ഒക്കെ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഈ കാർഷിക മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ മേഖലയുടെ വികസനത്തിൻ്റെ പാത എന്തായിരിക്കണം, എങ്ങനെയൊക്കെ ആവണം എന്നത് പറയുമ്പോൾ എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്?
0: കാർഷിക മേഖല എന്ന് പറയുമ്പോൾ കർഷകർ ഉൽപ്പാദകരായിട്ട് മാത്രം നിന്നാൽ പോരാ. പ്രാഥമിക മേഖലയിലെ ഉൽപ്പാദന പ്രക്രിയയിൽ മാത്രം അവരെ നിന്നാൽ മാത്രം പോരാ, അവരെ നമ്മൾ ദ്വിതീയ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടി അവരെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ദ്വിതീയ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ വിളവെടുപ്പിന് ശേഷം എന്ത്, വിളവെടുപ്പിന് ശേഷമുള്ള ഉൽപ്പന്നം ഉൽപ്പന്നമായിട്ട് വിൽക്കുമ്പോഴാണ് വിലയിലുള്ള അസ്ഥിരത വരുന്നത്. പക്ഷേ അത് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതോട് കൂടിയിട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്നതിനും സൂക്ഷിച്ച് വെക്കുന്നതിനും മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്കാരനെ സംരംഭകനാക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ കേരളത്തിൻ്റെ കാർഷിക ഭാവിയിലെ ഒരു ഒരു ഒരു പുതുതായിട്ടുള്ള കാര്യമെന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അപ്പോൾ കൃഷിക്കാരൻ കൃഷിക്കാരനായിട്ട് നിൽക്കാതെ ഒരു സംരംഭകനായിട്ട് മാറുക. ഈ സംരംഭകത്വം കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കണമെങ്കിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂട്ടായ്മകളുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യകളും ഉൽപ്പാദന ഉപാധികളും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പറയുന്ന ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ശാസ്ത്രീയമായിട്ടുള്ള വിളപരിപാലന സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വരും. അപ്പോൾ അത്തരം വരുന്ന സമയത്ത് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരും. അപ്പോൾ ഇത്തരം സംരംഭങ്ങളെയും സംരംഭകത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2023 നമ്മുടെ സംസ്ഥാനത്ത് കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നുള്ള രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘങ്ങളെയും അതുപോലെ തന്നെ പുരോഗമന കർഷകരെയും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് ഒരു കർഷക ഉൽപ്പാദക കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കർഷക ഉൽപ്പാദക കമ്പനി പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ പറയുന്ന സംരംഭക പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളെ നേരിട്ട് ഏറ്റെടുത്ത് മെച്ചപ്പെട്ട വിപണി, അത് ആഭ്യന്തരമായിട്ടുള്ള വിപണിയും അതോടൊപ്പം തന്നെ വിദേശ വിപണിയും കണ്ടെത്തി കൃഷിക്കാർക്ക് മെച്ചപ്പെട്ടുള്ള വരുമാനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഈ മേഖലയിൽ നല്ലൊരു കാർഷിക മേഖലയിൽ നല്ലൊരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ 2010-11 ഒരു കണക്കെടുത്ത് നമ്മൾ നോക്കിയാൽ കാർഷിക മേഖലയിൽ വളർച്ചാ നിരക്ക് നെഗറ്റീവായിരുന്നു, മൈനസാണ്. ആ നെഗറ്റീവ് വളർച്ചാ നിരക്കിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്, ഈ പറയുന്ന വില കിട്ടാത്തതും അതുപോലെ തന്നെ വിപണിയിലെ പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ രോഗകീടബാധകൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ, കൃഷി ചെലവിൻ്റെ കൂടുതലിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ മെച്ചപ്പെട്ട ഒരു ഉൽപ്പാദനം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് വിലയിലെ അസ്ഥിരതയും കൂടി ചേർന്നതോട് കൂടിയിട്ട് ആ മേഖലയിൽ വളർച്ച വളരെയധികം താഴോട്ട് പോയി. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ മാറി മാറി വരികയാണ്. കാർഷിക മേഖലയിൽ പുനരുജ്ജീവന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്ന സംഭാവന ഇപ്പോൾ ഏകദേശം പോസിറ്റീവായിട്ടുള്ള കുറച്ചും കൂടി കൂടി വരുന്നൊരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ച് ഈ പറയുന്ന രൂപത്തിലേക്ക് സംരംഭകത്വ സാധ്യതകൾ കൂടി കൊണ്ടുവരികയാണെങ്കിൽ മെച്ചപ്പെട്ടിട്ടുള്ള വരുമാനം കൃഷിക്കാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്.
1: അപ്പോൾ എന്തായാലും നല്ലൊരു വിഷയത്തെക്കുറിച്ച്, അതായത് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയും ഭാവിയും എന്നതായിരുന്നു നമ്മുടെ വിഷയം. ആ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്ന മലപ്പുറം ആത്മ മുൻ പ്രോജക്ട് ഡയറക്ടറായിട്ടുള്ള പ്രകാശ് പുത്തൻ മഠത്തിലിന് വയലും വീടും പരിപാടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.
0: താങ്ക് യു.

0: ചെയ്തത്.
1: ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, പാടിയത് ബിജിബാൽ ആൻഡ് അമീ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,100 രൂപ, വടകര 23,070 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,000 രൂപ, കോഴിക്കോട് വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിന്നലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000-ന് പാലക്കാട് 21,000 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,500 രൂപ, മഞ്ചേരി ക്വിന്റലിന് 4,000 രൂപ, മാനന്തവാടി ക്വിന്റലിന് 5,600 രൂപ. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,300 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000-ന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിന്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിന്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. പുകയില മീനംപാളയം ക്വിന്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,000 രൂപ. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 8,900 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500 രൂപ,

കോഴിക്കോട് 5,200 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി ലഗോൺ 720 രൂപ. വെറ്റില 100-ന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 8,500 രൂപ, മാനന്തവാടി 7,200 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 3,300 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ചില സ്ഥലങ്ങളിൽ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം.
1: വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത്

0: നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
1: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കർഷകർക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മീഷൻ.

0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
4: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയാ സുരേഷ്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ പകുതിയിലധികം പേർക്കും പ്രായം 25 താഴെയാണ്. ലോകത്തിലെ ഏറ്റവും യങ് നേഷനുകളിൽ ഒന്ന് നമ്മുടേത് തന്നെയാണെന്ന് നമുക്കറിയാം. ഈ യൂത്തിന്റെ കൈകളിലാണ് ഭാരതത്തിന്റെ ഭാവി. കഴിഞ്ഞ 12 ആ ഭാവിക്ക് വേണ്ടി ഒരു രാഷ്ട്രം നടത്തിയ യാത്ര, അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് 3 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ്. ശില്പ ജി എസ്, അഖില വി കൃഷ്ണ ആൻഡ് നിഖിൽ. ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
5: നമസ്കാരം, ഞാൻ ശില്പ ജി എസ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ എം എൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
6: നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് ഒരു വോളണ്ടിയർ ആയിരുന്നു 2022 വരെ.
7: എന്റെ പേര് നിഖിൽ ആർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരിയിലുള്ള അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പോയ ഒരാൾ കൂടിയാണ്.
4: ഭാരതത്തിന്റെ ഭാവി തലമുറ എന്ന രീതിയിൽ കഴിഞ്ഞ 12 അതെങ്ങനെയാണ് ഈ നാടിന്റെ യുവതയുടെ വളർച്ചയ്ക്ക് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എസ്പെഷ്യലി മൈ ഭാരത് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ?
5: തീർച്ചയായും തോന്നുന്നുണ്ട് ശ്രേയ. എംപവറിംഗ് യൂത്ത് ഈസ് എംപവറിംഗ് നേഷൻ എന്നാണല്ലോ. കഴിഞ്ഞ 12 യുവജനങ്ങളെ രാജ്യവികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുന്ന നിരവധി പോളിസീസ്, സ്കീംസ്, പ്രോഗ്രാംസ് എന്നിവ കേന്ദ്ര സർക്കാർ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. യൂത്ത് ഡെവലപ്മെന്റ് എന്ന ആശയത്തിൽ നിന്ന് യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിലേക്കുള്ള ഒരു പാരഡിഗം ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൈ ഭാരത്, മേരാ യുവ ഭാരത്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലുള്ള ഒരു ലാൻഡ് മാർക്ക് ഇനിഷ്യേറ്റീവ് ആണ് മൈ ഭാരത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂത്ത് ഡെവലപ്മെന്റ്, വോളണ്ടിയറിസം, കമ്മ്യൂണിറ്റി സർവീസ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് യുവജനങ്ങളിൽ ഉണ്ടാക്കുക, സിവിക് എൻഗേജ്മെന്റ്, നേഷൻ ബിൽഡിംഗ് എന്നിവയൊക്കെയാണ്. മൈ ഭാരതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള കുറച്ച് പ്രധാന പരിപാടികൾ പറയുകയാണെങ്കിൽ

0: അതിലൊന്നാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം. ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മുടെ ഈ ക്ലാസ് റൂം നോളജിനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം. യുവജനങ്ങൾക്ക് സമൂഹവുമായി നേരിട്ട് ഇടപെടാനും ഗ്രാസ് റൂട്ട്സ് ലെവൽ ഗവേണൻസ് മനസ്സിലാക്കാനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എൻഡ് ടു എൻഡ് ഫംഗ്ഷൻ അറിയാനായിട്ട് കുട്ടികൾക്ക് വോളണ്ടിയേഴ്സിന് ഒരു ഫീൽഡ് സ്റ്റഡിയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രോഗ്രാം ആയിരുന്നു വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. ഇതിലെ യുവജനങ്ങളിൽ ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ പാർലമെന്ററി പാരമ്പര്യങ്ങളും വളർത്തുക എന്നതാണ് ലക്ഷ്യം. പബ്ലിക് പോളിസി സംബന്ധിച്ച ചർച്ചകളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയും സംവാദത്തിലൂടെയും നയപരമായ ചർച്ചകളിലൂടെയും യുവജനങ്ങളെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന പ്രക്രിയയുടെ ഒരു പാർട്ടാക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇന്ന് നമ്മുടെ യൂത്ത് ഫേസ് ചെയ്യുന്ന മറ്റൊരു വിപത്താണല്ലോ ഈ ഡ്രഗ്സിന്റെയൊക്കെ യൂസ്. അപ്പോൾ ഇതുപോലുള്ള സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ മൈഭാരതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതാണ് നശമുഖ് യുവ ഫോർ വികസിത് ഭാരത്. നമ്മളെ വികസിത് ഭാരത് 2047 എന്നൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ യൂത്തിന്റെ ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ആവശ്യം. സോ ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പാർട്ടായിട്ടുണ്ട്.
1: ഏറ്റവും മുകളിലുള്ള ആളുകൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും, അത് നമ്മളെ യുവാക്കളും എല്ലാവരും അത് അനുഭവിക്കുക എന്നൊരു പോളിസികളായാലും എല്ലാം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് തൊട്ടേ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവൺമെന്റ് പറയുന്നു അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളും നേഷൻ ബിൽഡിംഗിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവർ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത്. ആ പ്രോഗ്രാം പ്രകാരം നമുക്ക് നമ്മുടെ ആശയങ്ങൾ അത് നേരിട്ട് പ്രധാനമന്ത്രി ആവട്ടെ മിനിസ്റ്റേഴ്സ് ആവട്ടെ അവരോട് നേരിട്ട് സംവദിക്കാനും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, അവരുമായിട്ടൊരു നന്നൊരു നല്ല ബോണ്ട്, അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും ഒത്തൊരുമിച്ച് അതെങ്ങനെ പുതിയൊരു വലിയ ആശയമായി ഭാരതത്തിനെ ഒരു നന്മയ്ക്കായി കൊണ്ടുവരാം എന്നൊരു ഇത് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രോഗ്രാമാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അതായത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ, അത് ലഡാക്ക് ആവട്ടെ ഹിമാചൽ പ്രദേശ് ആവട്ടെ, അവിടുത്തെ എല്ലാ അതിർത്തി പ്രദേശ ഗ്രാമങ്ങളിലും നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്യുന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ നമ്മുടെ ഐഡിയാസ് വെച്ച് അവരെ സഹായിക്കാനും എല്ലാം നമുക്ക് കൊണ്ട് സാധിക്കുന്നു.
0: ഇതൊരു ഓൺഗോയിങ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ June 17 to 23 വരെയുള്ള ഒരു പ്രോഗ്രാമാണിത്. നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് 14 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഇതിൽ പാർട്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റ്സിലാണ് പോയിരിക്കുന്നത്.
2: നമ്മളിപ്പം സംസാരിച്ചതിൽ എഡ്യൂക്കേഷനെ പറ്റിയും സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയും മൈ ഭാരതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ജോബ് ഓപ്പർച്യൂണിറ്റിയും എംപ്ലോയബിലിറ്റിയും. അതെങ്ങനെയാണ് ആ ഒരു മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു എംപ്ലോയി എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഓൺട്രപ്രനോർ ആക്കി നമ്മുടെ യൂത്തിനെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ലേ? അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
1: നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഓരോ ഡിഗ്രീസ് എടുക്കുന്നു, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. അതിൽ മെയിൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കില്ലാണ്. അതായത് നമ്മൾ ഒരു പുസ്തകത്തിൽ പഠിക്കുന്നു, അതല്ലാതെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു സ്കിൽ ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അത് ഗവൺമെന്റ് അത് തിരിച്ചറിയുന്നു. അത് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ 2015 ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതായത് സ്കിൽ ഇന്ത്യ മിഷൻ. അപ്രകാരം ഓരോ ജോലിക്കും എന്താണോ സ്കില്ല് വേണ്ടത് ആ സ്കില്ലുകൾ ആ യുവാക്കളെയോ ആ വ്യക്തിയെയോ പരിശീലിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ആ പദ്ധതി പ്രകാരം ഇപ്പോൾ 2026 നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഏകദേശം 6,000 crore rupees നമ്മുടെ സർക്കാർ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ തന്നെ ഓൾമോസ്റ്റ് 1.60 അതായത് 1.6 crore യുവാക്കളെ നമുക്ക് ഇതുകൊണ്ട് ട്രെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്കിൽ കിട്ടുന്നത് കൊണ്ട് അവരുടെ പ്ലേസ്മെന്റ്സ്, അതായത് ഓരോ കമ്പനികൾക്കുള്ള പ്ലേസ്മെന്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിന്റെ ഗ്രോത്ത് ഗ്രാഫ് ഓരോ വർഷവും അത് നല്ലപോലെ വർദ്ധിച്ചു വരുന്നത് ഈ പദ്ധതി മുന്നോട്ട് വന്നതിന്റെ ഒരു നല്ല ലക്ഷണമായി നമുക്ക് കാണാം.
0: നിഖിൽ പറഞ്ഞതുപോലെ മറ്റൊരു സ്കിൽ പരിശീലന പദ്ധതിയാണ് ജൻ ശിക്ഷൻ സംസ്ഥാൻ. ഇതെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിലെയും പിന്നാക്ക വിഭാഗങ്ങളിലെയും യുവജനങ്ങൾക്ക് വൊക്കേഷണൽ സ്കിൽ പരിശീലനം നൽകുന്നതാണ്. ഇവിടെ സ്കൂൾ പഠനം പൂർത്തിയാക്കാത്തവർക്കും ജീവിതോപാധി നൈപുണ്യങ്ങൾ നേടാൻ ഒരു അവസരം നൽകുന്നുണ്ട്. സോ പ്രാദേശിക തൊഴിൽ സാധ്യതകൾക്കനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് ഇവിടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
3: ഇപ്പം ശില്പിയും നിഖിലും പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ ഒരു തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് അറിയാം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ യുവജനമാണ്. അവരുടെ വിദ്യാഭ്യാസം, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിൽ പോകുമ്പോഴെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ, അതായത് ഇത്രയും നാളിന്റെ ഇടയിൽ നമ്മൾ ഒരു പദ്ധതികളോ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ അവസാനത്തെ 12 എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്കിൽ ഹബ് ഇനിഷ്യേറ്റീവ്, അതായത് നമ്മളിപ്പോൾ IT ഹബ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്കില്ലിന്റെ ഒരു ഹബ്ബായി ആയിട്ട് പ്രൊഫഷണൽ കോളേജ്

0: കോളേജുകളിലും സ്കൂളുകളിലും ITIs ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരു ഹബ്ബായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട്. അതായത് ബേസിക്കലി എന്റെ എയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റെഡി വർക്ക് ഫോഴ്സ് എന്നുള്ള ഒരു എയിമുമായിട്ട് ഒരു ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അതായത് 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 45% വർധന, അതായത് വിമൺ ഡയറക്ടേഴ്സിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് 45% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ 2.3 lakh റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ PM ഇന്റേൺഷിപ്പ് സ്കീം 2024 നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് മൈ ഭാരത് പോർട്ടലിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നെ ഫുൾ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് യുവജനങ്ങൾക്ക് 12 ഇന്റേൺഷിപ്പ് അത് ക്ലിയർ ആയിട്ട് ഈ ഒരു പോർട്ടലിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം PM ഇന്റേൺഷിപ്പ് സ്കീം 2024 എന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ദെൻ അതിന്റെ കൂടെ വരുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. അതായത് ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള സാമ്പത്തിക പിന്തുണയും പ്രോത്സാഹനവും ലഭ്യമാക്കി ഒരു തൊഴിൽ സൃഷ്ടിയിലും സംരംഭകത്വ വികസനത്തിലും സുപ്രധാന പങ്കുവഹിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ നമുക്കറിയാം ഈ പോയ സംരംഭകർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റ് സബ്സിഡിയുടെ കൂടെ തന്നെ ഒരു ബാങ്കില് ലോൺ എടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ എന്റർപ്രണറിന്റെ ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സ് ടു ജോബ് ക്രിയേറ്റേഴ്സ് എന്നൊരു ലക്ഷ്യം. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാവരും നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്നതാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പക്ഷെ അവരെ ജോബ് ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക, അതായത് യുവജനങ്ങളെ ഒരു ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നമ്മൾ കണ്ടത്. അതിലുള്ളതാണ് നമുക്ക് പരിചയം കാണത്തില്ല മിക്കവർക്കും, നമുക്കറിയാം ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് തിരഞ്ഞെടുക്കപ്പെട്ട യുവതി യുവാക്കൾക്ക് സൗജന്യമായിട്ടുള്ള വിഷയങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നുണ്ട്. ഇത് എല്ലാ ജില്ലകളിലും ഇതിന്റെ ഒരു പാർട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അപ്ലൈ ചെയ്യാനായിട്ടെല്ലാം സാധിക്കും. ദെൻ ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1 to 6 months നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൗലാന ആസാദ് നാഷണൽ അക്കാദമി ഫോർ സ്കിൽ എന്ന് പറയുന്നത് മാനസ് എന്ന് പറയും. അത് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമാണ്. ദെൻ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒന്നാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അത് ചെറുകിട സംരംഭകർക്കെല്ലാം 10 lakh വരെ ഈടില്ലാതെ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. അതിൽ കാർഷികേതര മേഖലയിലെ ചെറുകിട ബിസിനസ്സുകൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഈടോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഈടില്ലാത്തതിന് തന്നെ സാധാരണ ബാങ്ക് പലിശ നിരക്കുകളായിരിക്കും ബാധകമായിട്ടുള്ളത്. അത് കൊമേഴ്ഷ്യൽ ബാങ്ക്, SFBs, ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ലഭ്യമാകും. നിലവിൽ ഏകദേശം 2,000 crore ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മുദ്രാ ലോണിലൂടെ കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ നമ്മൾ യൂത്തിനെ പറ്റി ഇത്രയും നേരം ചർച്ച ചെയ്തതില് നമ്മള് ഫിറ്റ്നസും സ്പോർട്സിനെയും പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഫിറ്റ്നസും സ്പോർട്സും ഇന്ന് വളരെ ഇമ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടി ഒരു പുഷ് കിട്ടുന്നത്, എസ്പെഷ്യലി ഇന്നത്തെ അൺഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തില്?
2: പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഇതാണ് കളിക്കാൻ പോകണ്ട, എന്തിനും പഠിക്ക്, അപ്പൊ നമുക്ക് ഇത് ഭാവിയിൽ ഒരു നല്ല ഇത് കിട്ടാം എന്നുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സ്പോർട്സ് ഒരു വലിയ ഘടകമാണ്, നമ്മുടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അതൊരു വലിയ മാർക്കറ്റും കൂടിയായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അതിൽ പുറകിൽ പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് നമുക്ക് ഇതിനുവേണ്ടി തുടങ്ങുന്നുണ്ട്. അതിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ ഒന്നാണ് ടോപ്സ് പദ്ധതി. അതായത് ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം, കുറച്ച് യുവാക്കളെയോ സ്പോർട്സ് താരങ്ങളെയോ നമ്മൾ എടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവട്ടെ, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഫോറിൻ കോച്ചസ്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല ഒളിമ്പിക്സ് താരങ്ങളും ഈ ടോപ്സ് പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവരാണ് നമുക്ക് പാരീസ് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ് പോലെയുള്ള പല ഒളിമ്പിക്സുകളിലും നമുക്ക് മെഡൽ നേടി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി 27 ഒളിമ്പിക് സ്പോർട്ടുകൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 250 താരങ്ങൾ ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. പിന്നെ മറ്റൊരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഖേലോ ഇന്ത്യ പദ്ധതി. ആ പ്രോഗ്രാം 2017-18 കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ആരംഭിച്ചത്. ഇതിന്റെ മെയിൻ നമ്മൾ എയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള, അതായത് ഡയറക്റ്റ് ആയിട്ട് സ്പോർട്സിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകളെ അവരെ ലോ ലെവലിൽ നിന്ന് തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇതിൽ നല്ലതായി പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഈ ടോപ്പ് പദ്ധതിയുടെ ഭാഗമായി ചേർത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നതാണ്.
3: നമുക്ക് ഇന്ത്യക്ക്

0: വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിത്തന്ന മനു ഭാക്കർ ഈ ഒരു സിസ്റ്റത്തിൽ വളർന്ന താരമാണ് അല്ലെ. അതുപോലെ ഒരു വിമൺ എംപവർമെന്റ് ഇൻ സ്പോർട്സിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അസ്മിത ലീഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള ടാലന്റ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഒരു ഖേലോ ഇന്ത്യയുടെ പാർട്ടാണ്.
1: അടുത്തതായി ഖേലോ ഇന്ത്യയുടെ തന്നെ നമുക്ക് വിന്റർ സ്പോർട്സ് ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ അങ്ങനെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലാറില്ല. പക്ഷെ അങ്ങനെ പോരാ എന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വിന്റർ സ്പോർട്സിലേക്ക് നമ്മൾ ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, അതായത് സ്കീയിങ് ഐസ് ഹോക്കി അങ്ങനെ പല ഗെയിംസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ട്സും ഈ സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ഒന്നാണ് പാരാ സ്പോർട്സ്, അതായത് നമ്മുടെ ദിവ്യാംഗ ജനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരു വ്യത്യാസവും കൂടാതെ അവർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഈ പാരാ ഒളിമ്പിക്സ് ഒക്കെ നമ്മൾ ഇപ്പോൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡൽസ് ഈ പാരാ ഒളിമ്പിക്സിൽ തന്നെ കൊണ്ടുവരുന്നു. അതെല്ലാം ഈ പദ്ധതിയുടെ ഒരു നല്ല വശമായി നമുക്ക് കാണാം.
0: ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വികസിത് ഭാരത് എംഗ്ലീഡേഴ്സ് ഡയലോഗിൽ 10 ടോപ്പിക്സിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയായിരുന്നു ഇത്. യുവജന ശാക്തീകരണം വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആരോഗ്യവും ശാരീരിക ക്ഷമതയും അതിന്റെ പ്രധാന ഒരു ഘടകം തന്നെയാണ്. സോ 2019 ആരംഭിച്ച ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഫിറ്റ് ഇന്ത്യ ഹിറ്റ് ഇന്ത്യ എന്ന സന്ദേശത്തിലൂടെ യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി, കായിക പങ്കാളിത്തം, ശാരീരിക ക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം എന്നിവയെ ഫിറ്റ്നസ് പ്രവർത്തനങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഇതിലെ യോഗ, സൈക്ലിംഗ്, വാക്കിംഗ്, സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നിവ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്.
2: അപ്പൊ നമ്മൾ യൂത്തിനെ റിലേറ്റഡ് ആയിട്ട് സ്പോർട്സിനെ പറ്റി കുറച്ചധികം തന്നെ ഡിസ്കസ് ചെയ്തു. ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള പല പല സ്കീംസ് ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അപ്പോ യൂത്ത് എന്ന് പറയുമ്പോൾ സ്പോർട്സിൽ മാത്രമല്ല, ഒരു യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള, യൂത്ത് കൂടുതലുള്ള ഒരു ഡിഫൻസ് സെക്ടർ ബിൽഡ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിവീർ പോലത്തെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
3: ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവജനവും കൂടാതെ അതിന്റെ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും. നമ്മുടെ യൂത്തിന്റെ ഇടയിൽ രാഷ്ട്രബോധം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള രീതിയിലും ഒരു വലിയൊരു മുന്നേറ്റവും കുറെ ഡിമെറിറ്റ്സും കാര്യങ്ങളെല്ലാം അന്ന് ഒത്തിരി ചർച്ച ചെയ്ത്, പക്ഷേ എന്നാൽ അതൊരു പോസിറ്റീവാക്കി മാറ്റിയെടുത്ത ഒരു സ്കീമായിരുന്നു അഗ്നിപത്ത് സ്കീം. 2022 June ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം, അതായത് 4 വർഷം ടെന്യൂറിലാണ് ഈ ഒരു സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി ഈ 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നവും അന്ന് ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടായിരുന്നു. ലേറ്റസ്റ്റ് 2026 February ഗവൺമെന്റ് അതിനുവേണ്ടി കൃത്യമായിട്ടൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ആർമി ഇതിലെല്ലാത്തിലും ഒരു എക്സ് സർവീസ് മാൻ എന്നുള്ളൊരു കാറ്റഗറി പോലെ ഈ അഗ്നിവീഴ്സ്, അതായത് അഗ്നിപത് സ്കീമിൽ റിക്രൂട്ടഡ് ആയിട്ടുള്ള ഈ അഗ്നിവീഴ്സിനെ ആ ഒരു കാറ്റഗറിയിൽ ചേർത്ത് അവർക്കൊരു വേക്കൻസി, അതായത് അവർക്കിപ്പോൾ ജോബ് വേക്കൻസി ആയാലും അതൊരു കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെ, കാര്യം 4 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം അതങ്ങ് 2026 February ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്ത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറെ പരിചയമുള്ള, അതായത് എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള പേരാണ് നാഷണൽ സർവീസ് സ്കീം. ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മുടെ സർവീസ്, അതായത് ഈ യുവാക്കൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റ്, നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ടുള്ള NSS ദെൻ മൈ ഭാരത് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന വോളണ്ടിയേഴ്സും, ദെൻ അതിലുണ്ടായിരുന്ന ഒരു ചേഞ്ചസ്, അതായത് ഇവർക്കിടയിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രബോധം വളർത്തിയെടുത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സ്വന്തമായിട്ട് ഒരു വോളണ്ടിയർ ആയിട്ട് എടുത്തു വരുന്ന അതിന്റെ വർദ്ധനം എന്ന് പറയുന്നത് ഏകദേശം 34.9 lakh നിന്ന്, അതായത് 2014-15 കണക്കിൽ നിന്ന് ഏകദേശം 38.4 lakh അടുപ്പിച്ച് വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ മൈ ഭാരതിൻ്റെതാണെങ്കിൽ 50 lakh പുതിയ രജിസ്ട്രേഷനാണ് 2019-20 നിന്ന് 2024-25 വരെയുള്ള കണക്കിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് വലിയൊരു മാറ്റം തന്നെ, കാരണം യൂത്തിനിടയിൽ ഒരു സർവീസ് വോളണ്ടിയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ അത് ഇത്രയും വർധനവ് വളർത്താനായിട്ടൊരു കാരണം മൈ ഭാരത് തന്നെയാണ്. മൈ ഭാരത് വോളണ്ടിയേഴ്സ് നല്ലപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു.
2: അപ്പൊ നമ്മള് മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന 3 ആൾക്കാരും, ഞാൻ ഇൻക്ലൂഡഡ്. നമ്മൾ ഇത് കണക്ക് കുറെ സ്കീംസ് ഡിസ്കസ് ചെയ്തു, കുറെ പോളിസീസ് കണ്ടു, എങ്ങനെ യൂത്തിനൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ എല്ലാവരും തന്നെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള, നേഷൻ ബിൽഡിംഗിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതുപോലത്തെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ മൈ ഭാരത് പോലത്തുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ബെറ്റർ സിറ്റിസൺ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
0: വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ ഓരോ യങ്സ്റ്റേഴ്സും വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം.

0: പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത്തവണത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാജി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഔട്ട്പുട്ടിനെ പറ്റിയിട്ടും. അത് ഒരു യൂത്ത് ഡ്രിവൺ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇത്തവണത്തത്. അത് മാത്രമല്ല, ഈ ഒരു ജേർണിയിലുടനീളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വ ബോധം, ഒരു ടീം വർക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നിവയൊക്കെ ഈ ഒരു ജേർണിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഇപ്പം മൈഭാരതിന്റെ ആയാലും ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി യങ്സ്റ്റേഴ്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് നല്ല രീതിക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, നമുക്ക് അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത് ഒരുക്കുന്നത്.
1: ലോകത്ത് തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിലെ, അതിൽ ഏറ്റവും ദീർഘവീക്ഷണമായിട്ട് വന്നിരിക്കുന്നതാണ് വികസിത് ഭാരത് 2047 എന്നുള്ളത്. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എന്ന നിലയ്ക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അതായത് സാധാരണ ഇപ്പം ശില്പ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഗ് അബ്യൂസിന്റെ കാര്യം, ഡ്രഗിന്റെ എത്രത്തോളം വർദ്ധനവ് യൂസ് ചെയ്യുന്ന യൂത്തിന്റെ ഇടയിൽ, സ്കൂൾ കുട്ടികളിൽ. അപ്പൊ ഇതെല്ലാത്തിൽ നിന്നും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വികസിത് ഭാരതിലൂടെ അല്ലെങ്കിൽ ഈ 2047 ഒരു എയിമിലൂടെ മൈ ഭാരത് വോളണ്ടിയേഴ്സിന്റെ അതിന്റെ ഇടയിൽ ഒരു നിൽക്കുന്ന ഒരു കാറ്റലിസ്റ്റ് പോലെ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച ചെയ്തുകളിൽ തന്നെ കയ്യിൽ എണ്ണാവുന്ന കുറച്ച് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന, ഇഷ്ടം പോലെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഈ യൂത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട, അതായത് ബേസിക് മുതൽ എവിടെ വരെ എത്താം അതുവരെ ഹെൽപ്പ് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള പോർട്ടലും കാര്യങ്ങളെല്ലാം ഈ മൈ ഭാരത് എന്നുള്ള പോർട്ടലിൽ തന്നെ ഇൻക്ലൂഡിംഗ് ആണ്. ദെൻ അത് ഓരോരുത്തർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിന് കമ്മിറ്റഡ് ആണ്, ആ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്തൻ ആക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമ്പം അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. യൂത്തിലൂടെ നേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടെത്തുക, അന്വേഷിക്കുക, അതിനെ യൂസ് ചെയ്യുക, കുറച്ചുകൂടെ രാഷ്ട്രബോധമായിട്ട് വളർന്നു വരിക.
2: നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു കാര്യം പറയുകയുണ്ടായി, അതായത് നോ റിയൽ ചേഞ്ചസ് ഇൻ ദ ഹിസ്റ്ററി ഹാസ് ബീൻ അച്ചീവ്ഡ് ത്രൂ ഡിസ്കഷൻസ്. അതായത് നമ്മൾ ഒരു വട്ടമേശയിലിരുന്ന് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക മാത്രമല്ല, അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നൊരു ഇതും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നമ്മുടെ ബജറ്റിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഓരോ യുവാക്കൾക്ക് പോലും എന്ത് വേണം അതനുസരിച്ച് ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല പദ്ധതികൾ, അത് ഗ്രൗണ്ട് ലെവൽ ഏത് ചെറിയ കാര്യത്തിന് പോലും ഒരു പദ്ധതി, പുതിയ ഐഡിയാസ് ആവട്ടെ, ഗവൺമെന്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇപ്പോൾ നമ്മൾ യൂണിക്കോൺസ്, ഇപ്പം ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ യൂണിക്കോൺ മാനുഫാക്ചറിംഗിലെ ഒരു കൺട്രി ആയിട്ട് വളർന്നിരിക്കുന്നു. അതായത് നമ്മൾ എന്ത് ഐഡിയ കൊണ്ടുവരുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. അതായത് നമ്മൾ ഫ്രീ ഹാൻഡ്, നമുക്ക് എന്തും ചെയ്യാം, ഗവൺമെന്റ് കൂടെ ഉണ്ട് എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്.
3: അപ്പോൾ ഇത്രയും നേരം വളരെ മനോഹരമായിട്ടുള്ള കുറെ ഇൻസൈറ്റ്സ് ആണ് മൂന്നാൾക്കാരും തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി. വിദ്യ നേടുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ, ചോദ്യം ചോദിക്കുന്ന ഒരു യൂത്ത് ഉണ്ടെങ്കിൽ, ആ രാജ്യത്തിന്റെ ഭാവി ശോഭനമാണെന്നാണ് നമ്മളെല്ലാവരും പറയാറ്. അപ്പോൾ ആ വിശ്വാസത്തോടുകൂടെ തന്നെ ഈ മനോഹരമായ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ യുവജനക്ഷേമത്തിനായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും കൈക്കൊണ്ട പരിശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം.

ഇന്ന് രാത്രി 9:30 സാഹിത്യരംഗത്തിൽ ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ നടത്തിയ പ്രഭാഷണം കേൾക്കാം. തുടർന്ന് പുസ്തകാവലോകനം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് KS വെങ്കിടാചലം സംസാരിക്കുന്നു. തുടർന്ന് പ്രദീപ് രാമനാട്ടുകരയുടെ കവിതകൾ.

ഇന്ന് രാത്രി 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. വയലിൻ ഡൽഹി പി സുന്ദരരാജൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഘടം തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്നുമാണ് വരുന്നെങ്കിലാണ് നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പെരൈറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
2: ഈ അപസ്മാരം എന്നത് നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖങ്ങളുടെ, അതായത് ചില രാസവസ്തുക്കളുടെ തുലനത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരാം. പിന്നെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം വരുന്ന രീതിയിൽ ജന്നി ഉണ്ടാകാം. അതുപോലെ ഫാമിലിയൽ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഇങ്ങനെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ എപ്പിലെപ്സി വരാവുന്ന മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൂടെയൊക്കെ

0: മൂലമുണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജെന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജെന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, കുറയുന്നത് പ്രത്യേകിച്ചും, കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജെന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കിടെ ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജെന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമൽ ആയിട്ട് ഫയർ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറയെന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെയായിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്ത് നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ചങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോൾ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വെച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നു പോകാം. ഇങ്ങനൊരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനമൊക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറയുണ്ടാവില്ല, അത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ ഈ ജെന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജെന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെയോ ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നിറയും പുതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക, കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും രണ്ട് മിനിറ്റിനുള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വായിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായ്ക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷേ ഒരിക്കലും വായിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും ടൈറ്റ് ആയിട്ടുള്ള

0: കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുക. അപ്പോൾ വായിലുണ്ടാകുന്ന കുറേ സ്രവങ്ങളുണ്ടാവും, ഇവയെല്ലാം അങ്ങ് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജനി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസി, അങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജന്നി ഉണ്ടാകാനുള്ളൊരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
1: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിനൊരു കാരണമാണോ?
0: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജന്നി വരില്ല. പക്ഷേ ജന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജന്നിക്കൊരു കാരണം ആകുന്നില്ല.
1: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
0: വളരെ ചെറിയൊരു 10% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 10% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം. അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഈ ജന്നി ഉണ്ടാകുന്ന വൈദ്യുത തരംഗം കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് ചിലപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്തതായിട്ട് വന്നേക്കാം. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാം നല്ല രീതിയിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. പക്ഷേ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ വൈദ്യ ഒരുപാട് ഫയർ, തീയോട് അനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡൈവിങ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആ സാഹചര്യത്തിൽ ജന്നി വന്നാൽ ആ രോഗിക്ക് അപകടം വരാം, അത്തരം സാഹചര്യങ്ങൾ അവരൊഴിവാക്കണം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബജീവിതവും എല്ലാം അപസ്മാരമുള്ള ഏതൊരു രോഗിക്കും സാധ്യമാണ്.
1: മാഡം, അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്?
0: അത് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഈ ജന്നി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
1: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ളതിന് ഒരു 1 വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും ഗർഭിണി ാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ

0: വച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കുന്നു. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന്റെ വഴികാട്ടി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
3: മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുവാൻ കലക്ടറേറ്റ് സംഘടിപ്പിച്ച അദാലത്തിൽ 307 കുടുംബങ്ങൾ പങ്കെടുത്തു. ഫേസ് 1 പട്ടികയിലുള്ള 149 കുടുംബങ്ങളും ഫേസ് 2 എ പട്ടികയിൽ ഉൾപ്പെടുന്ന 59 കുടുംബങ്ങളും ഫേസ് 2 ബി പട്ടികയിൽ ഉൾപ്പെട്ട 44 കുടുംബങ്ങളും വായ്പകളുടെ വിവരങ്ങളുമായി അദാലത്തിലെത്തി. ഇവർക്ക് പുറമെ ഗുണഭോക്തൃ പട്ടികയിലുള്ള 55 കുടുംബങ്ങൾ തങ്ങളുടെ വായ്പ സംബന്ധിച്ച പുതിയ അപേക്ഷകളും നൽകി. ദുരന്ത ബാധിതരായി സർക്കാർ അംഗീകരിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളവരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് 3 ദിവസത്തെ അദാലത്ത് സംഘടിപ്പിച്ചത്. വായ്പകളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കൈവശമുള്ള ലിസ്റ്റുകൾ ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തി. പുതുതായി ചേർക്കേണ്ട വായ്പകൾ സംബന്ധിച്ച രേഖകളും ശേഖരിച്ചിട്ടുണ്ട്. ഇവ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറും. ദേശീയ സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ചരിത്രത്തിൽ ആദ്യമായാണ് സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയം നൽകാൻ കഴിയുന്ന സംവിധാനം ഒരുക്കിയത്. പൂർണ്ണമായും ഡിജിറ്റൽ മാർഗത്തിലൂടെ നടത്തുന്ന ഇത്തവണത്തെ സെൻസസിന്റെ മുഖ്യ ആകർഷണവും സെൽഫ് എന്യൂമറേഷനാണ്. ആദ്യ ദിനം തന്നെ ജില്ലയിൽ നിരവധി പേരാണ് സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ഒപ്പം വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും ജില്ലയിൽ തുടക്കമായി. കളക്ടറേറ്റിൽ സെൻസസ് മാസ്റ്റർ ട്രെയിനർ കൂടിയായ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ കെ.എസ്. ശ്രീജിത്ത് കളക്ടറേറ്റ് ജീവനക്കാർക്ക് സെൽഫ് എന്യൂമറേഷൻ പരിചയപ്പെടുത്തി. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വമേധയ സെൻസസ് വെബ് പോർട്ടലിൽ നൽകാൻ കഴിയുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഇത് നിർബന്ധമല്ലെങ്കിലും സാധ്യമാവുന്നത്ര പേർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ അഭ്യർത്ഥിച്ചു. സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മാസം സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ വിവരങ്ങൾ നൽകേണ്ടതില്ല. പകരം സെൽഫ് എന്യൂമറേഷൻ ID ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. കേരള കർണാടക അതിർത്തിയിലെ കബിനി നദിക്ക് കുറുകെയുള്ള വൈരക്കൊപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ അന്തർ സംസ്ഥാന പാലം കേരളത്തിലെ വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ വൈരക്കുപ്പയും ബന്ധിപ്പിക്കുന്നതാണ്. 1994 സെപ്റ്റംബർ 22 കേരള കർണാടക മുഖ്യമന്ത്രിമാരായിരുന്ന K. കരുണാകരനും വീരപ്പമൊയ്ലിയും സംയുക്തമായി ഈ പാലത്തിന് തറക്കല്ലിട്ടിരുന്നു. 2002 മാർച്ച് 15 ഇന്ത്യ ഗവൺമെന്റ് ഷിപ്പിംഗ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഈ നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരവും നൽകിയും. കേരള ഭാഗത്തെ അപ്രോച്ച് റോഡ് ഇതിനകം പൂർണ്ണമായും പൂർത്തിയായി. മൊത്തത്തിലുള്ള പദ്ധതിയുടെ പൂർത്തീകരണം ഇപ്പോൾ കർണാടകയിലെ അനുബന്ധ പാതയുടെ നിർമ്മാണത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കർണാടക ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലും ആവശ്യമായ പാരിസ്ഥിതിക അനുമതികളും വേഗത്തിലാക്കാൻ ഇടപെടണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ കർണാടക സർക്കാരിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. കർണാടകയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വൈരക്കുപ്പയ്ക്ക് സമീപമുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയിലേക്ക് എത്തിച്ചേരാനും കർണാടകയിലുടനീളവും പ്രത്യേകിച്ച് കുടക് ജില്ലയിലും ടൂറിസം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കാർഷിക ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ പാലം പൂർത്തിയാകുന്നതോടെ എളുപ്പമാകുമെന്നും മന്ത്രി ബഷീർ പറഞ്ഞു. തുമ്പൂർ മുഴി മോഡൽ കമ്പോസ്റ്റുമായി മാനന്തവാടി നഗരസഭ. 71.60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേരള ഗരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ഇടങ്ങളിലായി യൂണിറ്റുകൾ ഒരുക്കിയത്. ലോകബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് മാനന്തവാടി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തുമ്പൂർ മുഴി മോഡൽ കമ്പോസ്റ്റുകൾ ഒരുക്കിയത്.

0: വായു നിർഗമനത്തിന്റെയും സൂക്ഷ്മജീവികളുടെയും സഹായത്തോടെ മൃഗങ്ങളുടെ മൃതശരീരം വരെ ദഹിപ്പിച്ച് വളമാക്കാവുന്ന നൂതന കമ്പോസ്റ്റിംഗ് രീതിയാണ് തുമ്പൂർ മൊഴി മോഡൽ. പരിസ്ഥിതി സൗഹൃദം, ദുർഗന്ധരഹിതം, ജൈവാവശിഷ്ടം, മികച്ച വളമാക്കൽ, കുറഞ്ഞ സ്ഥലവിനിയോഗം, ചെലവ് കുറഞ്ഞ മാർഗം, രോഗ കീടനാശിനികൾ നിലനിൽക്കുന്നില്ല, ഈച്ചശല്യം ഉണ്ടാവില്ല തുടങ്ങിയ ഗുണങ്ങൾ തുമ്പൂർ മൊഴി മോഡൽ കമ്പോസ്റ്റിന്റെ പ്രത്യേകതയാണ്. ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, വയോജന കൌൺസിൽ, NSS, NCC, SPC, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വയോജന സംരക്ഷണ ബോധവൽക്കരണ റാലി കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഹിറ്റ്ലർ എന്ന ചിത്രത്തിനു വേണ്ടി അരുന്ധതി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും കേൾക്കാം 8:40. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
2: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി

0: രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിൽ ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപയും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപയും വകയിരുത്തി. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായും മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായും വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിൽ സ്വയം നവീകരിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനും വായന അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച 31-ാം ദേശീയ വായനോത്സവത്തിന്റെ ഭാഗമായ വായനാദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. നാളെ 3:30 സ്കോട്ട്

0: സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന രാജ്യമെമ്പാടും യോഗ സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലേയിലെ ഉയർന്ന പർവ്വതനിരകൾ മുതൽ കാർ നിക്കോബാർ ബീച്ചുകൾ വരെയും തവാങ്ങിന്റെ കിഴക്കൻ അതിർത്തികൾ മുതൽ ദ്വാരക വരെയും യോഗാ ദിന പരിപാടികൾ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഒരു വടക്കൻ വീരകഥ. പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം. സംഗീതം ബോംബെ രവി.

ആകാശവാണി നമസ്കാരം. സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യു ഡി എഫിന്റെ പ്രഖ്യാപിത നയമായ അടിസ്ഥാന സൌകര്യ വികസനവും ജനക്ഷേമവും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ബജറ്റിൽ

മുൻഗണന നൽകിയിരിക്കുന്നത്. 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും UDF സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, കൃഷി, തീരദേശ വികസനം എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് തുറമുഖ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി 400 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങളുടെ വികസനവും 1 വർഷത്തിനുള്ളിൽ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ശക്തമായ ഒരു മാരിടൈം സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റുന്നതിനൊപ്പം വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികൾക്കുള്ള സംവരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ഭൂമിയുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ലാൻഡ് ബാങ്കും യാഥാർത്ഥ്യമാക്കുകയാണ് ബജറ്റിലെ സുപ്രധാന തീരുമാനം. കൂടാതെ നിലവിലെ ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. കേരളത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി വരുന്നു. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ പ്രമുഖ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ആഗോളതലത്തിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനാവസരങ്ങൾ ലഭ്യമാകും. സമകാലികമായ അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളെ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനായാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പ്രവർത്തിക്കുക. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിക്കുക, ഭാവിയിലേക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യവസായ അക്കാദമിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻഗണനാ മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് ഈ മിഷൻ പൂർണ്ണ പിന്തുണ നൽകും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്താരാഷ്ട്ര തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കാണ് ഈ മിഷൻ പ്രത്യേക മുൻഗണന നൽകുന്നത്. ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. കൂടാതെ സംസ്ഥാനത്തെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി 5 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് VD സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. അങ്കണവാടി ജീവനക്കാരുടെ അടക്കമുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി 1 കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കുമെന്നും ബജറ്റ് പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിക്കുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചെലവുകൾക്കായി 10

കോടി രൂപ പ്രാഥമികമായി മാറ്റിവച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സ്ത്രീകൾക്കുള്ള സൌജന്യ ബസ് യാത്രയ്ക്കായി 600 കോടി രൂപ വകയിരുത്തി. കൂടാതെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതിനും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുമായി 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തി കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സമുദ്ര ലോജിസ്റ്റിക്സ് വികസനത്തിനും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നീക്കിവച്ചിരിക്കുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇതോടൊപ്പം വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ നിക്ഷേപം ആകർഷിച്ച് യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകൾ, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2,076 കോടി രൂപ മാറ്റിവച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ നീക്കിവച്ചതിനൊപ്പം കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മലപ്പുറത്ത് പുതിയ ക്യാൻസർ സെന്ററും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,535 കോടി രൂപ നീക്കിവച്ചപ്പോൾ റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായി. കൂടാതെ വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ മാറ്റിവെക്കുകയും തീരദേശ നിവാസികളിൽ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി കാലഹരണപ്പെട്ട ഭൂമിങ്ങൾ ഭേദഗതി ചെയ്യുന്ന ലാൻഡ് റിഫോംസ് പദ്ധതിയും പുതിയ സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയുള്ള ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഈ ബജറ്റിന്റെ സവിശേഷതകളാണ്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ആഗോള ഫർണിച്ചർ ഹബ്ബും 10 കോടി രൂപ ചെലവിൽ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും സ്ഥാപിക്കുന്നതിനൊപ്പം കോഴിക്കോട് സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം അംഗീകരിച്ചുകൊണ്ട് വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. ഗതാഗത മേഖലയിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ ബസ് യാത്ര കാരണം KSRTC ക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ 600 കോടി രൂപ അനുവദിക്കുകയും തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, ക്യാമ്പസുകളിലെ പെൺ സൌഹൃദ സൌകര്യങ്ങൾ, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷൻ എന്നിവയും ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. സാംസ്കാരിക കായിക മേഖലകളെയും ബജറ്റ് ചേർത്തുപിടിക്കുന്നു. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ JC ഡാനിയേൽ ഫിലിം സിറ്റിയും ചിത്രനഗരവും, കോഴിക്കോട് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, മലബാറിൽ അത്യാധുനിക ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. അന്തരിച്ച നടൻ സലീംകുമാറിന് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തി. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കേരള എന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം, MSME ഗ്രോത്ത് സ്കീം തുടങ്ങിയവയും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കും. കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഉണർവിനായി വൺ കേരള കരുതൽ മിഷനും പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10,000 പുതിയ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പിന്തുണ നൽകും. AI, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, ഇ-കോമേഴ്സ് മേഖലകളിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IIT മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിച്ച് സർവകലാശാലകളെയും വ്യവസായ

മേഖലയെയും ബന്ധിപ്പിക്കും. ഗവേഷണ ഫലങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കേരളത്തിൽ അവരുടെ കഴിവുകളും അനുഭവങ്ങളും സാമ്പത്തിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സിൽവർ ഇക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകി കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ അടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ അജണ്ടയുമായി കേരള സർക്കാർ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിന്റെ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല വികസനത്തിനും നവകേരള നിർമ്മിതിക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ലക്ഷ്യമിടുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ഈ പുതുക്കിയ ബജറ്റ്. സർക്കാർ നേരത്തെ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സാധാരണ വാർഷിക ബജറ്റിനപ്പുറം സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖയായാണ് ഈ ബജറ്റിനെ സർക്കാർ കാണുന്നത്. പുതുയുഗ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി തൊഴിൽ സൃഷ്ടി, നിക്ഷേപം, വിജ്ഞാന സമ്പദ്വ്യവസ്ഥ, സമുദ്ര സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് 2026-27 ബജറ്റ്. വിഴിഞ്ഞം മുതൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വരെ, സമുദ്രവികസനം മുതൽ സ്പേസ് ഇക്കോണമി വരെ, ക്ഷേമം മുതൽ നിക്ഷേപം വരെ വ്യാപിച്ചു കിടക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണ് ഈ ബജറ്റിന്റെ സവിശേഷതയെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ബജറ്റ് വികസന രേഖയല്ലെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ധവളപത്രത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച UDF സർക്കാർ ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്തിയത് പരസ്പര വിരുദ്ധമാണ്. LDF സർക്കാർ ഖജനാവിൽ ആവശ്യത്തിന് പണം കരുതി വെച്ചിട്ടാണ് പടിയിറങ്ങിയത് എന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റ് കേവലം മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്നും കരകയറ്റാൻ ഇതിൽ യാതൊരു ദിശാബോധവും ഇല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉൽപാദനപരമായ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കടം വാങ്ങി ചെലവഴിക്കാനുള്ള മുൻ സർക്കാരിന്റെ അതേ പാത തന്നെയാണ് ഈ സർക്കാരും തുടരുന്നതെന്ന് B. മുരളീധരൻ MLA വിമർശിച്ചു. നിങ്ങൾ കേട്ടത് സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: ഫെസ്റ്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: കേൾവിയുടെ അഭാവമാണോ, കാഴ്ചയുടെ അഭാവമാണോ വലിയ അഭാവം എന്ന് പറയുന്ന ചോദ്യത്തിന് സാമാന്യമായി നാം ഉത്തരം പറയുക, സംസ്കാരത്തിൽ ഇത് രണ്ടും ഒരേപോലെ പ്രധാനമാണ്, രണ്ടും അതുല്യങ്ങളാണ് എന്ന്. എന്നാൽ ഈ ചോദ്യം ഇന്ന് ചോദിക്കപ്പെടുമ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കാലത്ത് വിഷ്വൽ സിവിലൈസേഷനിലാണ് നമ്മൾ എന്നതിനാൽ കാഴ്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് പുതിയ കാലം നമ്മളോട് പറയുക. വിസ്ഡം എന്ന് പറയുന്നത് റിയലൈസേഷൻ്റെ ഭാഷയിൽ സംഭവിക്കുന്ന ഒരു അതിശയം ആണ്. അവിടെ കാതാണ് പ്രധാനം, ഇവിടെ കണ്ണാണ്. കേൾവിയുടെ ഫലമായിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത്. തീരെ കേൾക്കാത്ത ഒരാൾ അബ്നോർമലാണ്. അതുകൊണ്ടാണ് ഹെലൻ കല്ലർ അച്ഛനെയും അമ്മയെയും ഒക്കെ മുറിയിലാക്കി പുറത്തു നിന്ന് കൂട്ടുകയൊക്കെ ചെയ്യും. ഈ മാതിരി ഒന്നും ബോധ്യമല്ലാത്ത ഈ അബ്നോർമലായിട്ടുള്ള കുട്ടിയെ എങ്ങനെ നോർമലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഒടുവിൽ ഈ സള്ളിവൻ എന്ന് പറയുന്ന അധ്യാപികയെ കൊണ്ടുവരുന്നത്. അയാൾ വളരെ സൂക്ഷ്മമായിട്ട് അവളെ ഭാഷയിലേക്ക് കടത്തുന്നു. ഭാഷയ്ക്ക് ശേഷമാണ് സർവം ഉണ്ടാകുന്നത്. ഭാഷയുണ്ടാകുന്നത് വരെ മനുഷ്യൻ ശരീരത്തിലായിരുന്നു അവൻ്റെ എവല്യൂഷൻ. ഭാഷയ്ക്ക് ശേഷം ഭാഷയിലായി അവൻ്റെ എവല്യൂഷൻ. ഈ കേൾവിശക്തി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ഈ കേൾവിശക്തിയുടെ ഒരു മാധ്യമമാണ് വാസ്തവത്തിൽ റേഡിയോ എന്നും പറയാം. വളരെ മുൻകൂട്ടി തന്നെ ഏതോ കാരണവശാൽ റേഡിയോ എൻ്റെ വീട്ടിൽ വന്നു. വളരെ ദരിദ്രമായ ഒരു വീടായിരുന്നു. അതോടുകൂടി സമയത്തിന് ശബ്ദം കിട്ടുകയാണ് ചെയ്തത്. അതുവരെ സമയത്തിന് ശബ്ദമില്ലായിരുന്നു. അങ്ങനെ സമയത്തിന് ശബ്ദം കിട്ടിയപ്പോഴേക്ക് ആ 7 മണിയുടെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. അമ്മ വന്ന് കുത്തി വിളിക്കുകയായി, സ്കൂളൊന്നും പോകേണ്ട, 7 മണിയായി എന്ന് പറയുന്നു. 7:30 പോയാലേ കൽപ്പറ്റയിലെത്തു. അതുകൊണ്ട് പിന്നത്തെ അരമണിക്കൂറാണ് ഏറ്റവും അധ്വാനം നിറഞ്ഞ അരമണിക്കൂർ. 7:30 തുടങ്ങി അടുത്ത വാർത്ത പാറ്റുക, ചാടിപ്പിടിച്ച് ചിലതൊക്കെ മറന്നു ചിലതൊക്കെ ഓർമ്മിച്ചു പോവുകയായി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും 7 മണി കഴിഞ്ഞിട്ടും ചെക്കനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ മുറ്റത്തിറങ്ങിയുന്നു. അച്ഛൻ കൊലായിൽ തന്നെ ഇരുന്ന് ശ്രദ്ധിക്കുന്നു, റേഡിയോ ആണ് പറ്റിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കുറെ കൂടി വഴിയാമായിരുന്നു. അവിടെ സമയബോധം കിട്ടി. ഒഴിവ് ദിവസമാണെങ്കിൽ 12 മണിയായി, ഇല മുറിക്കാനുള്ള സമയമായി, ഇല മുറിച്ചു വന്നു. 12:30 ആയി, എന്നിട്ടും ചോറായിട്ടില്ലേ എന്ന് എത്തി നോക്കുന്ന സമയമായി. 1 മണിയാകുമ്പോഴേക്കും ഊണ് കഴിച്ചു. 1:30 ആകുമ്പോൾ ചലചിത്രഗാനങ്ങൾ കേട്ടുകൊണ്ട് കണ്ണടഞ്ഞുകൊണ്ട് ഉറങ്ങി തുടങ്ങി. ഒരു വിധത്തിൽ അന്ന് ശബ്ദരേഖയുള്ളതാണ്, അതുകൊണ്ട് 2-2.5 മണിയാവാൻ കാത്തിരിക്കുകയാണ്. 2:30 ആകുമ്പോഴേക്ക് പായ വിരിച്ചു, അമ്മ വന്നു, എല്ലാവരും വന്നു. അങ്ങനെ ഈ ശബ്ദരേഖ കേട്ടുകൊണ്ടിരുന്നു. 2 മണിക്കൂറൊക്കെയാണ് ശബ്ദരേഖ. ശബ്ദരേഖയിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു കാലമായിരുന്നു അത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം വരുന്നതുവരെ ശബ്ദരേഖയിൽ യാതൊന്നും നഷ്ടപ്പെടാത്ത ഒരു കാലമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. MT വാസുദേവൻ നായരുടെ ചലച്ചിത്രങ്ങളുടെ ശബ്ദരേഖ കേട്ടാൽ മതി, നാം സിനിമ കാണുന്നതിനേക്കാൾ ഉത്തേജിതർ ആയിത്തീരും. ഭാവന കൊണ്ടുകൂടി നമുക്ക് കേൾക്കാം എന്നതാണ് കേൾവിയുടെ ഒരു വലിയ സവിശേഷത. ഡെയിലി എന്ന് പറയാവുന്നത് അന്നത്തെ പത്രമായിരുന്നില്ല, ഒരു ദിവസത്തെ റേഡിയോ ആയിരുന്നു. വാർത്ത മുതൽ സംഗീതം മുതൽ കാർഷിക രംഗം കമൻ്ററി. ഞാൻ ക്രിക്കറ്റിൽ ഭ്രമിച്ചു തുടങ്ങിയത് അതിലെ കമൻ്ററി കേട്ടിട്ടാണ്. ബിൽ ലോറിയെ പോലെ 1 മണിക്കൂർ എടുത്താലും ഒറ്റ റണ്ണും എടുക്കാത്ത ഒരാളെയൊക്കെ കൗതുകത്തോടെ കേട്ടിരിക്കാൻ തരുന്ന ഭയങ്കരമായ ക്ഷമ എന്നിലുണ്ടാക്കിയത് വാസ്തവത്തിൽ ഈ റേഡിയോ ആണ്. ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ഡെയിലി അന്ന് റേഡിയോ അല്ലാതെ ഉണ്ടായിരുന്നില്ല. അതിനാകട്ടെ അതിൻ്റെ പിന്നിൽ ഇവിടെ കോഴിക്കോട് നിലയത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികൾ കോഴിക്കോട് ആകാശവാണിയും പിന്നെ കോഴിക്കോട്ടെ മാതൃഭൂമിയുമാണ് പ്രതിഭാശാലികളുടെ 2 ഇടങ്ങൾ. അതിൽ മുന്നിൽ നിൽക്കുന്നത് ആകാശവാണിയാണ്. ഇവിടെ മലയാളികൾ മുഴുവൻ പ്രണയിക്കാൻ പഠിപ്പിച്ച പി ഭാസ്കരനും രാഘവൻ മാഷും ഇവിടെയാണ് ഉള്ളത്. ഭാസ്കരൻ മാഷ് എഴുതിയില്ലായിരുന്നെങ്കിൽ, രാഘവൻ മാഷ് സംഗീതം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ നിലാവിനൊന്നും ഈ സൗന്ദര്യം ഉണ്ടാകുമായിരുന്നില്ല. പ്രതിഭാശാലിയായ അക്കിത്തം എന്ന് പറയുന്ന കവി, നമ്മളോട് മെരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരും, ഇതിലൊന്നിലുമില്ലാത്ത നമ്മളല്ലാത്ത കൂട്ടരും.

0: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ

മനുഷ്യരല്ല, മൃഗവും മരം കൂടിയുമല്ലിനീ എന്ന് ഇങ്ങനെ ഒരു മഹാകവി ഇവിടെ ചെയ്തു. ഞാനിങ്ങനെ വെറുതെ നടക്കുമ്പോൾ മനസ്സിലിങ്ങനെ പറയും, അമരവാണി എന്ന് പറയും, കക്കാടാണ് അത്. കക്കാട് ആ അമരവാണി കൊണ്ട് മാത്രമല്ല മലയാളത്തിലെ മാറ്റത്തിൻ്റെ കവിയായിരുന്ന എന്നൻ കക്കാട്. പിന്നെ അരങ്ങ് കാണാത്ത നടൻ, പിന്നെ ഉറൂബ്. ശബ്ദസൗന്ദര്യവുമുണ്ട്, ശബ്ദസൗന്ദര്യമുണ്ട് എന്ന് പറയുമ്പോൾ പല സൗന്ദര്യങ്ങളും ഉണ്ട്. ആ പല സൗന്ദര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് അനുഗ്രഹീതരല്ലാത്ത ഒരാളുമില്ല. അതുകൊണ്ടാണ് കുമാരനാശാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ, ഏതും സമാനമഴകുള്ളവയെങ്കിലും നീ ജാതാനുരാഗമൊരുവനു മിഴിക്ക് വേദ്യമേതോ വിശേഷ സുഭകത്വവും ആർന്നിരിക്കാം എന്ന് പറഞ്ഞാലോ, എല്ലാ പൂക്കളും സുന്ദരങ്ങളാണ്. അത് തിരിച്ചറിയുക അതിൻ്റെ കാമുകിയോ അതിൻ്റെ കാമുകനോ മാത്രമാണ്. നീ എന്ത് കണ്ടിട്ടാണ് ഇയാളെ സ്നേഹിക്കുന്നത് എന്നത് മറ്റൊരാളോട് പറയാൻ സാധ്യമല്ല. അനിർവചനീയമായ ഒരു കാരണം കൊണ്ട് സകലരും സുന്ദരികളും സുന്ദരന്മാരും ആണ് എന്ന് ഒരു പക്ഷേ ഉറു പറഞ്ഞിരിക്കുക ഈ നിലയത്തിൽ ഇരുന്നു കൊണ്ടാണ്. ഖാൻഗാവിലിനൊക്കെ അത്ര ആരാധികമാരായിരുന്നു അദ്ദേഹത്തോടൊക്കെ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശബ്ദത്തിനുള്ള എക്സ്പ്രഷൻ മറ്റ് സാധ്യമേ. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് അമ്മ നമ്മളെ വിളിച്ചു നോക്കുക, അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ നമ്മൾ മറുപടി പറയുമ്പോൾ നിനക്ക് എന്തോ സുഖമില്ലല്ലോ, അത് ശബ്ദമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാനങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. മുഖം പോലും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കും, ശബ്ദം മറച്ചു വയ്ക്കാനാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദങ്ങൾ കൊണ്ട് അത്രമേൽ അഗാധമായ ആവിഷ്കാരം നമുക്ക് സാധിക്കും എന്ന്. അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും മികച്ച കലാരൂപം സംഗീതമാണ് എന്ന് പറയുന്നത്. സംഗീതത്തിൽ ആ വിധത്തിൽ ആവിഷ്കരണം സാധ്യമാകുന്നു. നോയ്സ് ഇല്ല, വോയിസ്, അതേ ഉള്ളൂ. അങ്ങനെ സംഗീതത്തിൽ ഈ വിധത്തിലുള്ള ഒരു ആവിഷ്കാരം സാധിക്കുന്നു. ശബ്ദമാണ് അതിന് കാരണം. ഇവിടെ ശബ്ദം കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാം. എല്ലാവരും ശബ്ദസുന്ദരന്മാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അതീത സൗന്ദര്യം കണ്ടപ്പോൾ സ്വാഭാവികമായും സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ബീജം നടന്നിരിക്കണം എന്നതാണ്. ശരിയല്ലേ? ശബ്ദം വൈക്കം മുഹമ്മദ് ബഷീർ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ടിനപ്പുറത്തുള്ള ആളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഭിത്തിക്കപ്പുറമുള്ള താൻ കാണാത്ത ഒരുവളെ സ്നേഹിക്കുന്ന മതിലുകൾ എന്ന നോവൽ അദ്ദേഹത്തിന് എഴുതുവാൻ സാധിച്ചത്. നമ്മൾ കാണാത്തവരോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംസാരം എന്ന് പറയുന്നത് ശബ്ദത്തിന് അസാധാരണമായിട്ടുള്ള ഒരു പ്രഭാവം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദത്തെ ഉപാസിക്കുന്നവരാണ് ഇവർ. ഈ ശബ്ദത്തെ ഉപാസിക്കുന്ന ഈ നിലയങ്ങളിലേക്ക് കേരളത്തിലെ പ്രതിഭാശാലികൾ, ഇന്ത്യയിലെ പ്രതിഭാശാലികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു കാലമാണ് 50s 60s എന്ന് പ്രത്യേകം ഓർക്കണം. അക്കാലത്തെ പ്രതിഭാശാലികളൊക്കെ ഒരു പ്രക്ഷേപണത്തിലൂടെയെങ്കിലും ഒരു പ്രഭാഷണത്തിലൂടെയെങ്കിലും ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത്രമേൽ സജീവമായിരുന്നു ഈ പ്രസ്ഥാനം ഒരു ഘട്ടത്തിൽ. പിന്നെയാണ് ഈ ദൃശ്യതയ്ക്ക് പ്രാധാന്യം കൂടി വരുന്നു. ദൃശ്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന സമയത്ത് തന്നെ എന്തുണ്ടാകുന്നു? വലിയ ചിലവുകൾ ഉണ്ടാകുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ അതീവ സജീവമായിത്തീരുന്നു. ഒരു റേഡിയോ ആർട്ടിസ്റ്റ് കയറി വന്നാൽ വാങ്ങിക്കുക സ്ട്രെപ്സിൽസോ അല്ലെങ്കിൽ ഈ പിന്നെ ഏലാതി ഗുളികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ മേക്കപ്പ് സാധനങ്ങളുടെ ഒരു വലിയ ആവശ്യമൊന്നും അവർക്കുണ്ടാവില്ല. പക്ഷേ അതല്ല, ഒരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് മേക്കപ്പേ ഉണ്ടാവുകയുള്ളൂ. തൊണ്ടയാണെങ്കിലും എന്ത് വിഷമാണെങ്കിലും അതൊന്നും കാണിക്കാതെ പുറമേ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച മേക്കപ്പ് മാൻ യേശുദാസാണ് എന്നതാണ്. അയാൾ ആരെയും മേക്കപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അയാൾ പാടിയതുകൊണ്ട് വർദ്ധിച്ച സൗന്ദര്യം കൊണ്ടാണ് പ്രേംനസീറും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം നമുക്ക് പ്രിയങ്കരർ ആയിത്തീർന്നത്. ഈ റേഡിയോ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതുവരെ അപ്സരസുകളുടെയും ഗന്ധർവന്മാരുടെയും ദൈവങ്ങളുടെയും ഭാഷയായിരുന്ന ആ ശരീരി സാധാരണ മനുഷ്യരുടെ ഭാഷയായി തീർന്നു എന്നതാണ്. ശരീരമില്ല,
ശബ്ദം മാത്രം നാം കേൾ

0: ഇങ്ങനെ അശരീരിയുടെ ഒരു കാലം. അന്നത്തെ പാട്ടുകളൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് അന്നത്തെ പാട്ടിൻ്റെ മധ്യസ്ഥത റേഡിയോ ആയിരുന്നു എന്നതുകൊണ്ടാണ്. ഏകാന്തമായിരുന്നു കേട്ടു, വീട്ടിലെ വൈഷമ്യങ്ങളിലിരുന്നു കൊണ്ട് കേട്ടു, അപ്പോഴത്തെ പ്രേമത്തിലിരുന്നു കൊണ്ട് കേട്ടു. അതുകൊണ്ട് ഈ പാട്ട് അനർഘങ്ങളായി തീർന്നു. കാലം ചെല്ലുമ്പോഴൊക്കെ അതിന് ഈ നഷ്ടപ്പെട്ടു പോയത് നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജീവിതമല്ലേ നഷ്ടപ്പെടുന്നത്? 74 വയസ്സായി എനിക്ക് എന്നതിനർത്ഥം 73 വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നല്ലേ? അങ്ങനെ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കും കൂടുതൽ. അതുകൊണ്ട് നാം പഴയ പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കും. ആ പാട്ടിൽ പിൻ ചെയ്തു വച്ചിട്ടുണ്ട് എത്ര പ്രേമങ്ങൾ ഇല്ലേ, എത്ര വേദനകൾ, എത്ര വിയോഗങ്ങൾ ഇല്ലേ. അതൊക്കെ സാധ്യമായത് ചലച്ചിത്ര ഗാനത്തിന് ഒരു വലിയ പ്രാധാന്യം നൽകിയത് റേഡിയോ ആണ്. ഈ റേഡിയോയിലിരുന്ന് സ്വന്തം സ്വതന്ത്രമായി കേട്ടു അല്ലിയാമ്പൽ കടവിലെന്ന് അരക്കി വെള്ളം, അതിലൂടെ കടന്നുപോയി. അങ്ങനെ അങ്ങനെയുള്ള ഒരു കാലം നമ്മുടെ പിന്നെ ജീവിതത്തെ ഭാവഭദ്രമാക്കി വളർത്തി എടുത്തു. അങ്ങനെ ഒരു കാലം വളരെ പ്രധാനമായിരുന്നു. റേഡിയോവിനാൽ സൃഷ്ടിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, വലുതാക്കപ്പെട്ട ഒരു കാലം, അഗാധമാക്കപ്പെട്ട ഒരു കാലം. ആ റേഡിയോ ഇവിടെ ഒരു സാഹിത്യോത്സവം നടത്തുന്നു. അതിൽ സംബന്ധിക്കാനും സംസാരിക്കാനും സാധിച്ചതിൽ നിങ്ങളോട് നന്ദി, നമസ്കാരം.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരു പുസ്തകാവലോകനം കേൾക്കാം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നു KS വെങ്കിടാചലം.
2: കഴിഞ്ഞ വർഷം ഇറങ്ങിയ മികച്ച പുസ്തകങ്ങളിലൊന്നാണ് മദർ മേരി കംസ് ടു മീ. എഴുതിയത് അരുന്ധതി റോയ്. ഗതികെട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം ഒരു സ്ത്രീ തൻ്റെ 4.5 വയസ്സായ മകനോടും, പേര് ലളിത് കുമാർ ക്രിസ്റ്റോഫർ റോയ്, 3 വയസ്സായ മകൾ, പേര് സൂസന്ന അരുന്ധതി റോയോടും കൂടി കോട്ടയത്തുള്ള തൻ്റെ തറവാട്ടിലെത്തുന്നു. അദൃശ്യമായ പിച്ചറ്റട്ടിയോടുകൂടി എന്നാണ് അരുന്ധതി റോയ് തറവാട്ടിലേക്കുള്ള വരവിനെ വിശേഷിപ്പിക്കുന്നത്. ആസാമിൽ നിന്നും കൽക്കത്തയിൽ നിന്നും അവസാനം ഊട്ടിയിൽ നിന്നുമുള്ള ഒരു യാത്രയായിരുന്നു അത്. 1962 ആത്മവിശ്വാസം മാത്രമായിരുന്നു ആ അമ്മയുടെയും മൂലധനം. പിന്നീട് ആ അമ്മ അധ്യാപികയാവുന്നു, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്കൂൾ കോട്ടയത്ത് സ്ഥാപിക്കുന്നു. നിയമയുദ്ധത്തിലൂടെ ക്രിസ്തീയ നിയമങ്ങളെ മറികടന്ന് വിവാഹിതയായ സ്ത്രീക്കും കുടുംബസ്വത്തിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്നു. എല്ലാറ്റിനും ഉപരി പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങളിലൂടെ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ആചാരങ്ങൾക്കും സ്നേഹത്തിനും തികച്ചും ഒരു പുതിയ മാനം നൽകുന്നു. ആ സ്ത്രീയാണ് മേരി റോയ്. ആ അമ്മയുടെ മകൾ സൂസന്ന തൻ്റെ 16-ാമത്തെ വയസ്സിൽ 1976 തനിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കോട്ടയത്ത് നിന്ന് വന്നിറങ്ങുന്നു. പിന്നീടവൾ ആർക്കിടെക്റ്റ് ആവുന്നു, തന്നിഷ്ടക്കാരിയാവുന്നു, തിരക്കഥാകൃത്താവുന്നു, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ എഴുതി ബുക്കർ സമ്മാനം നേടുന്നു. ലോകം അറിയുന്ന ആക്ടിവിസ്റ്റാവുന്നു. നർമ്മദ അണക്കെട്ട്, അഫ്സൽ ഗുരു പ്രശ്നം, ഹിന്ദു നാഷണലിസം ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റലിസം തുടങ്ങിയ നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അവളുടെ പേര് അരുന്ധതി റോയ്. ഐ ഡ്രോപ്ഡ് മൈ ഫസ്റ്റ് നെയിം സൂസന്ന. സ്റ്റാർട്ടിംഗ് ദെൻ ഐ ഗ്രാജുവലി ഡെലിബറേറ്റ്ലി ട്രാൻസ്ഫോംഡ് മൈസെൽഫ് ഇൻ ടു സംബഡി എൽസ്, അരുന്ധതി റോയ് എഴുതുന്നു ആ ദിവസങ്ങളെപ്പറ്റി. മകൾ അമ്മിയ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ആസ് എ ചൈൽഡ് ഐ ലവ്ഡ് ഹർ ഇറാഷണലി, ഹെൽപ്ലെസ്ലി, ഫിയർഫുള്ളി. യുക്തിരഹിതമായി വേറെ വഴിയില്ലാതെ ഭയത്തോടും കൂടി ഞാൻ അമ്മയെ സ്നേഹിക്കുകയായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ. പിന്നീട് പ്രായപൂർത്തിയായപ്പോൾ അരുന്ധതി റോയ് എഴുതുന്നു, ആസ് എൻ അഡൽട്ട് ഐ ലവ്ഡ് ഹർ കൂൾലി, റാഷണലി ആൻഡ് ഫ്രം എ ഡിസ്റ്റൻസ്. ഒരു നല്ല വാക്ക് പോലും അമ്മ മകളെപ്പറ്റി തൻ്റെ മരണം വരെ പറഞ്ഞിട്ടില്ല പരസ്യമായി. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ എന്നീ രണ്ട് വാചകങ്ങൾ മാത്രമാണ് മകൾ അമ്മയിൽ നിന്ന് ധാരാളം കേട്ടിരുന്നത്.

0: എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മകൾ തിരിച്ചറിയുന്നു, ഭാവിയിൽ പ്രതിസന്ധികളെ നേരിടാൻ അമ്മ തന്നെ പഠിപ്പിക്കുകയായിരുന്നുവെന്ന്. ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് ബന്ധങ്ങളിലെ സങ്കീർണതയും ഒരു കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ നക്സലൈറ്റ് കാലവും ജാതി വ്യവസ്ഥിതിയും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും കൂടിയാണ്. അയ്മനം കാലത്തെ നിലനിൽപ്പിനെ അരുന്ധതി വർണ്ണിക്കുന്നത് ഇങ്ങനെ: സ്ക്വിറൽ സർവൈവൽ സ്കിൽസ് വേർ എ നസറ്റ് ഫോർ എനിബഡി അറ്റംപ്റ്റിംഗ് ടു നാവിഗേറ്റ് ദ ലെഡ് ലൈഫ് ഇൻ അയ്മനം എന്നാണ്. കുട്ടികളെ സെക്സ് നിഗൂഢതകളിൽ നിന്ന് മുക്തരാക്കാൻ മേരി റോയ് ചെയ്ത തന്ത്രം, നക്സലൈറ്റിൻ്റെ ദൂഷ്യവശങ്ങൾ, ലാറി ബേക്കർ മാജിക്, അദ്ദേഹമാണ് പൊട്ടക്കുന്നിൽ അതി മനോഹരമായ സ്കൂൾ മേരി റോയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നത്, 1975 എമർജൻസിയും ഇന്ദിരാഗാന്ധിയുടെ പതനവും, ഇന്നത്തെ ഡൽഹിയുടെ അവസ്ഥ, തൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കാൻ പെട്ട പാടും, വിജയിച്ചപ്പോൾ നേരിടേണ്ടി വന്ന കോടതി പ്രശ്നങ്ങളും, ബുക്കർ സമ്മാനം നേടിയ ശേഷമുള്ള പ്രശസ്തിയും പണവും, നർമ്മദാ ബച്ചാവോ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ, ഇന്ത്യൻ പാർലമെൻറ്റ് നേരെ ഉണ്ടായ ആക്രമണം എന്നിവയും അരുന്ധതി റോയ് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പറയർ എന്ന വാക്ക് അമ്മ ഉപയോഗിച്ചപ്പോൾ താൻ കസാര തല്ലി തകർത്തത്, അമ്മയുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയേണ്ടി വന്ന നാളുകൾ, അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ഉണ്ടായ തിരിച്ചറിവ് എന്നിവയെ അത്യമനോഹരമായി അരുന്ധതി റോയ് അവതരിപ്പിക്കുന്നു സത്യസന്ധമായി. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്ന് അകന്ന് അമ്മയെ വെറുത്തിരുന്ന മകൾ തൻ്റെ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യു ആർ ഓൾമോസ്റ്റ് അൺയൂഷ്വൽ വണ്ടർഫുൾ വുമൺ ഐ ഹാവ് എവർ നോൺ, ഐ അഡോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു തിരിച്ചറിവായിരുന്നു. ഒരു നല്ല വാക്കുപോലും പറയാതെ വളർത്തി തന്നെ സ്വന്തം കാലിൽ നിൽക്കാനും എന്തിനേയും നേരിടാനും തുറന്നു പറയാനും അനീതിക്കെതിരെ പോരാടാനും അമ്മ തന്നെ പ്രാപ്തിയാക്കുകയായിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു അത്. മാത്രമല്ല, പ്രായം കൂടുന്തോറും താനും ചിലപ്പോഴൊക്കെ അമ്മയെപ്പോലെ പെരുമാറുന്നു എന്ന് മകൾ ഒരു പുഞ്ചിരിയോടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സ്വപ്നം കാണുന്നവളും യോദ്ധാവും അധ്യാപികയുമായിരുന്ന അമ്മയുടെ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മകൾ പറയുന്നു, എന്നും ഒരു ഒഴിയാബാധയായി കൂടെ ഉണ്ടാവണം. അതിമനോഹരമാണ് നോവലിലെ ഭാഷ. ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ: അമ്മ മരിക്കാൻ തിരഞ്ഞെടുത്ത കാലാവസ്ഥയെപ്പറ്റി. ഷി ചൂസ് ടു ഡൈ ഇൻ സെപ്റ്റംബർ, ദ മോസ്റ്റ് എക്സലൻറ്റ് മന്ത് ടു മൂവ്. ദ മോൺസൂൺ ഹാഡ് റിസീഡഡ്, ലീവിംഗ് കേരള ഗ്ലീമിംഗ് ലൈക്ക് എ എമറാൾഡ് സ്ട്രിപ്പ് ബിറ്റ്വീൻ ദ മൗണ്ടൻ ആൻഡ് സി. അമ്മയുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങളെപ്പറ്റി. എന്നെ ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ചു. ഞാൻ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വതന്ത്രയാവാൻ പഠിപ്പിച്ചു. ഞാൻ സ്വതന്ത്രത്തോടെ പെരുമാറാനും ജീവിക്കാനും തുടങ്ങിയപ്പോൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ എഴുതാൻ പഠിപ്പിച്ചു. ഞാൻ എഴുത്തുകാരി ആയപ്പോൾ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. അമ്മയും മകൾക്കുമിടയിലുള്ള നിശബ്ദതയെപ്പറ്റി അരുന്ധതി റോയ് പറയുന്നത് ഇങ്ങനെ: ദ സൈലൻസ് സാറ്റ് ബിറ്റ്വീൻ അസ് ലൈക്ക് എ തേർഡ് പേഴ്സൺ, എ വെൽ ലവ്ഡ് പേഴ്സൺ. മേരിയുടെ മകളായതുകൊണ്ടും എഴുത്തുകാരി ആയതുകൊണ്ടും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി അരുന്ധതി റോയ് പറയുന്നത് ഇങ്ങനെ: ദ പ്രൈസ് ഐ പെയ്ഡ് ഫോർ ബീയിങ് മദർ മേരീസ് ഡോട്ടർ ആൻഡ് ദ റൈറ്റർ ദാറ്റ് ഐ ആം വാസ് നോട്ട് പ്രിസൺ ഓർ പേഴ്സിക്യൂഷൻ, ഓൾദോ ദർ വാസ് സം ഓഫ് ദം ദാറ്റ് ടു. ഇറ്റ് വാസ് കാറ്റാസ്ട്രോഫിക് ഹാർട്ട് ബ്രേക്ക്. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് വേ. ഓവർ ദ സെവറൽ ഇയേഴ്സ് ഇറ്റ് വാസ് പൊളിറ്റിക്സ് ആൻഡ് ആങ്കർ ദാറ്റ് ഹെൽഡ് മീ ടുഗദർ. മേരിയുടെ മകളായതിനും എഴുത്തുകാരി ആയതിനും എനിക്ക് കൊടുക്കേണ്ടിയിരുന്ന വില തടവോ പീഡനമോ അല്ല, അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയത്തിൻ്റെയും രോഷത്തിൻ്റെയും വിചിത്രമായ വഴിയായിരുന്നു അത്. പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെ: തൻ്റെ ചുമലുകൾ വിടർത്തി നിവർത്തി തൻ്റെ കിടപ്പുമുറിയിലെ കണ്ണാടി നോക്കി അമ്മ നടത്തം തുടരുന്നു എപ്പോഴത്തെയും പോലെ. ഞാനോ തീരത്ത് നിന്നുകൊണ്ട് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബൈനാക്കുറകളിലൂടെ അമ്മയെ നോക്കുന്നു. കാറ്റിന് ശക്തി കൂടുന്നു. ചുമലുകൾ നിവർത്തി നേരെയാക്കണം. എന്ത് നേരിടാൻ ഞാൻ തയ്യാറായിരിക്കണം. അമ്മേ വിട, നമുക്ക് കാണാം.
1: അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് സംസാരിച്ചത് KS വെങ്കിടാചലം. ഇനി പ്രദീപ് രാമനാട്ടുകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: കവിത കളിക്കാരൻ. അതെ, കുഴിയെടുക്കുകയാണ്. എന്നോട്

ധാരാളം ആഴവും നീളവുമുള്ളത്. അതെ, കുഴിയെടുക്കുകയാണ് എന്നോളം ആഴവും നീളവുമുള്ളത്. ഓരോ തവണ കൊത്തി നിവരുമ്പോഴും സംശയം തീർക്കാനായി ഞാനെന്നെ നിർത്തിയും കിടത്തിയും നോക്കും. ഓരോ തവണയും കൊത്തി നിവരുമ്പോഴും സംശയം തീർക്കാനായി ഞാനെന്നെ നിർത്തിയും കിടത്തിയും നോക്കും. പാകമാകുന്നതുവരെയുള്ള ഈ പണിക്കിടയിൽ എന്തൊക്കെ ചെയ്യണം? പാകമാകുന്നതുവരെയുള്ള ഈ പണിക്കിടയിൽ എന്തൊക്കെ ചെയ്യണം? സ്കൂളിൽ പോകണം, പിന്നെ കോളേജിലും. പഠിച്ചതൊക്കെ മറക്കണം, പഠിക്കാത്തതൊക്കെ ജീവിതത്തിലേക്കെടുക്കണം. പഠിച്ചതൊക്കെ മറക്കണം, പഠിക്കാത്തതൊക്കെ ജീവിതത്തിലേക്കെടുക്കണം. പ്രണയങ്ങളുടെ പാമ്പുകടിയേറ്റ് എത്ര തവണ നീലിക്കണം? മഴ, പുഴ, കുന്ന്, പട്ടി, പോത്ത്, ആട് ഒന്നിനെയും വെറുതെ വിടരുത്. കണ്ണിലും മൂക്കിലും നാക്കിലും നിറയ്ക്കണം. വേച്ചു വേച്ച് നടക്കണം, കരയണം, ചിരിക്കണം. കൂട്ടുവേണമെന്ന നിയമം നടപ്പിലാക്കണം, കുടുംബത്തിൽ കുരുങ്ങണം. കൂട്ടുവേണമെന്ന നിയമം നടപ്പിലാക്കണം, കുടുംബത്തിൽ കുരുങ്ങണം. കുട്ടിയും വീടും ഭാര്യയും കാണാതെ കവിതയ്ക്ക് കഞ്ഞിവെക്കണം. കുട്ടിയും വീടും ഭാര്യയും കാണാതെ കവിതയ്ക്ക് കഞ്ഞിവെക്കണം. എങ്കിലും കുഴിയെടുക്കുമ്പോൾ ഓരോ കൊത്തിനും ഇടയ്ക്കുള്ള വേളയിലാണ് ജീവിതമെന്ന കളി. എങ്കിലും കുഴിയെടുക്കുമ്പോൾ ഓരോ കൊത്തിനും ഇടയ്ക്കുള്ള വേളയിലാണ് ജീവിതമെന്ന കളി. ചിരിച്ചുകൊണ്ട് തോൽക്കുന്നവനാണ് ഏറ്റവും നല്ല കളിക്കാരൻ. ചിരിച്ചുകൊണ്ട് തോൽക്കുന്നവനാണ് ഏറ്റവും നല്ല കളിക്കാരൻ. കവിത നനവ്. അത്രയും വിശപ്പോടെ ജീവിതം പടരുകിൽ എത്തിയ ദേശം കാലം അത്രമേൽ തളിർത്തിടും. അത്രയും വിശപ്പോടെ ജീവിതം പടരുകിൽ എത്തിയ ദേശം കാലം അത്രമേൽ തളിർത്തിടും. നെഞ്ചിലെ കൂടിനുള്ളിൽ വിങ്ങിയ നിശ്വാസങ്ങൾ പെയ്തതിനാശ്വാസത്തിൽ പൂവുകൾ ചിരിച്ചിടും. നെഞ്ചിലെ കൂടിനുള്ളിൽ വിങ്ങിയ നിശ്വാസങ്ങൾ പെയ്തതിനാശ്വാസത്തിൽ പൂവുകൾ ചിരിച്ചിടും. ഓരോരോ ആഴങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും നാം സങ്കടമെടുക്കിലും പങ്കിട്ടു തുഴഞ്ഞിടും. ഓരോരോ ആഴങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും നാം സങ്കടമെടുക്കിലും പങ്കിട്ടു തുഴഞ്ഞിടും. മിഴികൾ കിനാവിൻ്റെ നക്ഷത്രദൂരം താണ്ടി വെറുതെ അലഞ്ഞാലും അരികിൽ തിരിച്ചെത്തും. മിഴികൾ കിനാവിൻ്റെ നക്ഷത്രദൂരം താണ്ടി വെറുതെ അലഞ്ഞാലും അരികിൽ തിരിച്ചെത്തും. അകമേ അനാഥമാം വാക്കിനെ വളർത്തിയും പുറമേ സനാഥമാം ജീവനയുണർത്തിയും മഴനീർ വരയ്ക്കുന്ന സ്മൃതിചിത്രമോരോന്നും ഉടയാതെ നെഞ്ചോടു ചേർത്തു നീ നനയുന്നു. അകമേയനാഥമാം വാക്കിനെ വളർത്തിയും പുറമേ സനാഥമാം ജീവനയുണർത്തിയും മഴനീർ വരയ്ക്കുന്ന സ്മൃതിചിത്രമോരോന്നും ഉടയാതെ നെഞ്ചോടു ചേർത്തു നീ നനയുന്നു. കവിതയുടെ പേര് സുരേശനും ഞാനും, അല്ലെങ്കിൽ ഞാനും സുരേശനും. മുറിച്ചെടുത്ത വെളിച്ചത്തിനെ ഇരുട്ടത്ത് വച്ച് ബാക്കി ഇരുട്ടിനെ നോക്കി പല്ലു തേക്കുകയും കുളിക്കുകയും പതിവ് പോലെ പണിക്കു പോവുകയും ചെയ്യുമ്പോൾ സുരേശൻ എന്ന സുഹൃത്തിന് എന്താണ് സംഭവിച്ചത്? മുറിച്ചെടുത്ത വെളിച്ചത്തിനെ ഇരുട്ടത്ത് വച്ച് ബാക്കി ഇരുട്ടിനെ നോക്കി പല്ലു തേക്കുകയും കുളിക്കുകയും പതിവ് പോലെ പണിക്കു പോകുകയും ചെയ്യുമ്പോൾ സുരേഷ്

0: എന്ന സുഹൃത്തിന് എന്താണ് സംഭവിച്ചത്? ഉത്തരമറിയില്ലെങ്കിലും ബൈക്കിൽ കയറുമ്പോഴും ഹെൽമറ്റിനുള്ളിൽ തലവെച്ച് ഉടലനങ്ങാതെ പായുമ്പോഴും ട്രെയിൻ വരുന്നതുവരെ പ്ലാറ്റ്ഫോമിൽ മനസ്സുകൊണ്ട് ചെസ് കളിക്കുമ്പോഴും അതുതന്നെയാണ് ഞാൻ ആലോചിച്ചത്. സുരേശൻ്റെ ഒരു ദിവസം ഞാനെടുക്കുകയും എൻ്റെ ഒരു ദിവസം സുരേശനെടുക്കുകയും ചെയ്താൽ ഞാനും സുരേശനും എവിടെയായിരിക്കും അപ്പോഴെന്ന് ആലോചിച്ചു നോക്കി, എങ്ങനെയായിരിക്കുമെന്ന് എഴുതി നോക്കി. പരസ്പരം മാറ്റി എഴുതിയ ജീവിതത്തിനെ ഒരു ദിവസം മുഴുവൻ ഓടിച്ചു പോകുമ്പോൾ ബസ്സിൽ വച്ചോ ട്രെയിനിൽ വച്ചോ കണ്ടുമുട്ടേണ്ടി വരില്ലേ? പരസ്പരം മാറ്റി എഴുതിയ ജീവിതത്തിനെ ഒരു ദിവസം മുഴുവൻ ഓടിച്ചു പോകുമ്പോൾ ബസ്സിൽ വച്ചോ ട്രെയിനിൽ വച്ചോ കണ്ടുമുട്ടേണ്ടി വരില്ലേ? കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഭാരം എനിക്കപ്പോൾ സുരേശന് കൊടുക്കാനാവുമോ? അഥവാ കൊടുത്താൽ തന്നെ സുരേശൻ അതുകൊണ്ട് എന്തൊക്കെയാവും ചെയ്യുക? ഞാൻ കുളിക്കുമ്പോൾ രഹസ്യഭാഗങ്ങളിൽ വിരലോടിച്ച് പാടാറുള്ള പാട്ട് സുരേശന് പാടേണ്ടി വരില്ലേ? ഞാൻ എൻ്റെ കാമുകിയോട് പറഞ്ഞ നുണകളിൽ സുരേശനും പൊട്ടിയൊഴുകില്ലേ? മഴ പെയ്യുമ്പോൾ ഇറയത്ത് ഞാനൊഴുക്കിയ കടലാസുതോണിയിൽ സുരേശനും തുഴയേണ്ടി വരും. മഴ പെയ്യുമ്പോൾ ഇറയത്ത് ഞാനൊഴുക്കിയ കടലാസുതോണിയിൽ സുരേശനും തുഴയേണ്ടി വരും. പാമ്പുകടിയേറ്റ വലായുദേട്ടനെ തോളിലിട്ട് കുണ്ടനിടവഴിയിലൂടെ കല്ലിനും മുള്ളിനും വേലികെട്ടി പായേണ്ടി വരും. ആലോചിച്ചാലോചിച്ചൊരു പിടിയും കിട്ടാതെ പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോഴാണ് ഒരാൾ കാലിൽ കെട്ടിയ കുരുക്ക് കയ്യിലേക്ക് മാറ്റുന്നതും കയ്യിൽ കെട്ടിയ കുരുക്ക് വീണ്ടും കാലിലേക്ക് മാറ്റുന്നതും കണ്ടത്. ആലോചിച്ചാലോചിച്ച് ഒരു പിടിയും കിട്ടാതെ പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോഴാണ് ഒരാൾ കാലിൽ കെട്ടിയ കുരുക്ക് കയ്യിലേക്ക് മാറ്റുന്നതും കയ്യിൽ കെട്ടിയ കുരുക്ക് വീണ്ടും കാലിലേക്ക് മാറ്റുന്നതും കണ്ടത്. സുരേശനെക്കുറിച്ചുള്ള എൻ്റെ ആശങ്ക ഞാൻ തൽക്കാലം സുരേശന് തന്നെ കൊടുത്ത് എന്നെക്കുറിച്ചുള്ള സുരേശൻ്റെ ആശങ്ക തിരിച്ചു വാങ്ങി. അല്ലെങ്കിലും നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത് തളർത്തിയെടുത്തതല്ലേ നമ്മുടെ ജീവിതം? അല്ലെങ്കിലും നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത് തളർത്തിയെടുത്തതല്ലേ നമ്മുടെ ജീവിതം?
1: പ്രദീപ് രാമനാട്ടുകര എഴുതി അവതരിപ്പിച്ച കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. സംഗീത കച്ചേരിയിൽ ഇന്ന് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഖടം തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ. ആദ്യം പാഹി സാരസനാഭ എന്ന് തുടങ്ങുന്ന കൃതി, സാവേരി രാഗം, രൂപകതാളം.

ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഖടം തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ. ആദ്യം പാഹി സാരസനാഭ എന്ന് തുടങ്ങുന്ന കൃതി, സാവേരി രാഗം, രൂപകതാളം.

സംഗീത കച്ചേരിയിൽ ഇന്ന് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ സ്വാതി തിരുനാൾ കൃതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഖടം തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ. ശ്രീരമണ വിഭോ എന്ന് തുടങ്ങുന്ന ആരഭി രാഗത്തിലുള്ള കൃതി ഇനി കേൾക്കാം. ആദിതാളം.

സംഗീത കച്ചേരിയിൽ ഇതുവരെ ഡോക്ടർ പാടിയ സ്വാതി തിരുനാൾ കൃതികളാണ് കേട്ടത്. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ, ഖടം തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. പാടിയത് പി. ഗീത. രചന പി. ശ്രീധരനുണ്ണി. സംഗീതം കെ. കുഞ്ഞി.